0: നോവൽ സഞ്ചാരം.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
2: ഭാർഗവിയമ്മയുടെ ചെറുപ്പത്തിലെ മൂന്ന് പ്രേമകഥകൾ മാധവിയമ്മ വെളിപ്പെടുത്തി. മാധവിയമ്മയ്ക്ക് ആദ്യം കല്യാണം ആലോചിച്ച ആള് തെറ്റിപ്പോകാനുണ്ടായ കാരണം ഭാർഗവിയമ്മയും വെളിപ്പെടുത്തി. പിന്നെ രണ്ടുപേരുടെയും കുടുംബത്തിലെ മുതുമുത്തശ്ശിമാർ മുതൽ ഇങ്ങോട്ട് ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും വിളിച്ചു പറഞ്ഞു. സമരം ഈ നിലയിലെത്തിയപ്പോഴേക്കും അയൽപ്പക്കക്കാരികൾ വേലിക്കരികിൽ വന്നു നിന്നു, അവരുടെ കോന്തല പിടിച്ചുകൊണ്ട് ചെറിയ കുട്ടികളും. കാഴ്ചക്കാർ വർദ്ധിച്ചപ്പോൾ സമരത്തിനും വീറുകൂടി. ഭാർഗവിയമ്മയ്ക്കും ജയിക്കാതെ കളിയില്ലെന്നായി. അവർ അവസാന യുദ്ധം തന്നെ പ്രയോഗിച്ചു. നിന്റെ നായർക്ക് തെണ്ടി പെണ്ണുങ്ങളുണ്ടായ മക്കളെ നീ വളർത്തിക്കോ, ഞങ്ങളെന്തിനു സഹിക്കുന്നു? എടി ഭാർഗവി, നിന്നെ എനിക്കറിയില്ലേ, മാപ്പിളയെ അകത്തൊളിപ്പിച്ചില്ലേ? ഭാർഗവിയമ്മ തളർന്നുപോയി. അവർ ശരേയെന്ന് കടായ കടന്ന് മറഞ്ഞ് വീട്ടിലേക്ക് പോയി. അത് അപവാദം പറച്ചിലിനേക്കാൾ കവിഞ്ഞതായിരുന്നു. ആപത്തുകൂടി വരുത്തിവെക്കും. മലബാർ ലഹളയെ തുടർന്ന് പോലീസ് നായാട്ട് നടന്നപ്പോൾ അവർ ഒരു ചെറുപ്പക്കാരനെ ഒളിപ്പിച്ചത് വാസ്തവമാണ്. മാധവിയമ്മയും ഭാർഗവിയമ്മയും കൂടി ആലോചിച്ച് ചെയ്തതുമാണ്. ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മ വളരെ കാലമായി അവരുടെ അയൽപ്പക്കക്കാരിയാണ്. അവളുടെ ഭർത്താവിന് എണ്ണയാട്ടലായിരുന്നു തൊഴിൽ. ഒരു ചക്കിന് ചുറ്റും നിന്ന് തിരിഞ്ഞ് കുഞ്ഞാലി ജീവിതം കഴിച്ചുകൂട്ടി. മക്കളുണ്ടാകുന്നതുവരെ ആ ഉമ്മ തന്നെയായിരുന്നു ചക്കിൻ കണയിലിരുന്ന് കന്നിനെ തെളിച്ചിരുന്നത്. അന്ന് മാധവിയമ്മയ്ക്കും ഭാർഗവിയമ്മയ്ക്കും ചെറുപ്പമാണ്. അവർക്ക് കൊപ്പറ കഷ്ണവും പിണ്ണാക്കും ആ ചെറുപ്പക്കാരിയായ ഉമ്മ സമ്മാനിച്ചിട്ടുണ്ട്. ചെറുപ്പന്നേ വളർന്നു വന്ന ആ മൈത്രി വിടാതെ നിന്നു. ഉമ്മ മൂന്നു പെറ്റു. അവരൊക്കെ വളർന്ന് കാര്യപ്രാപ്തിയാവുകയും ചെയ്തു. ഭർത്താവ് മരിച്ചിട്ടും മക്കൾ എണ്ണയാട്ടൽ തുടർന്നുപോയി. ലഹളയെപ്പറ്റി എല്ലാവരും ഭയപ്പെട്ടതുപോലെ അവരും ഭയപ്പെട്ടു. ആ വൃദ്ധ കൂടെ കൂടെ മാധവിയമ്മയോട് പറഞ്ഞു, തോലുരിയാണുപോലും, കലികാലം. പക്ഷേ ലഹളയെപ്പറ്റി അന്വേഷണം തുടങ്ങിയപ്പോൾ മൂത്ത രണ്ടു മക്കളും പിടിക്കപ്പെട്ടു. അവർക്ക് ഒന്നും പറയാൻ കഴിയുന്നതിനു മുൻപേ ഇടിയും തൊഴിയും കഴിഞ്ഞു. വലിച്ചഴച്ചുകൊണ്ടുപോയി. എല്ലാറ്റിലും ഇളയവൻ അന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. അവന് പുറത്ത് തല കാട്ടിക്കൂടാ. കൊളുത്തിവിട്ട വാണം പോലെയാണ് പോലീസ് നടപടി. എവിടേക്കൊക്കെ പാളിക്കൂടാ, ഉമ്മാരുടെ കുപ്പായം പൊളിച്ചൂത്രേ. ചിലർ കേട്ടുകേൾവിയെ അടിസ്ഥാനപ്പെടുത്തി സംസാരിച്ചു. എല്ലാറ്റിനെയും പിടിച്ച് അന്തമാനിലേക്ക് അയക്കാത്രേ. വേറെ ചിലർ, എവിടെയാണത്? കടലിന് നടുക്ക് ഒരു ദ്വീപാത്രേ. നന്നായി. കുഞ്ഞാലിയുടെ വീടർ ഒരാഴ്ച കൊണ്ട് പകുതിപ്പെട്ടു. ആ വൃദ്ധയുടെ മുഖത്തെ തൊലി കുറേ കൂടി താഴ്ന്നു തുടങ്ങി. ആ കണ്ണുകൾ കുറേ കൂടി നിർജീവമായി. ആ രണ്ടു മക്കളും അലകടലിനപ്പുറത്ത് കരടിയും പുലിയും റോന്തു ചുറ്റുന്ന ഒരു ദ്വീപിൽ ചെന്ന് പെട്ടുകഴിഞ്ഞു എന്ന് അവർ വിശ്വസിച്ചു. അവർ ഒരേയിടത്തേക്ക് ദൃഷ്ടി പതിച്ചുകൊണ്ട് വളരെ നേരമിരിക്കും. ആരോടും ഒന്നും പറഞ്ഞില്ല. അതിനിടയ്ക്ക് പരിചയക്കാരാരെങ്കിലും പടിക്കലൂടെ പോകുന്നത് കണ്ടാൽ ഓടിച്ചെന്ന് ചുളി വീണ് വിറയ്ക്കുന്ന കൈപ്പടം പുരികത്തിന്മേലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ചോദിക്കും, വലിച്ച വിവരമുണ്ടോ?
3: എന്തിനെപ്പറ്റി?
2: എന്റെ കുട്ടൂസനെയും അയിമ്മദിനെയും പറ്റി.
3: ഇല്ലല്ലോ.
2: അവർ വിറച്ചുകൊണ്ട് ഉമ്മറക്കോലായിലേക്ക് തന്നെ തിരിച്ചുപോരും.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
5: എന്നും രാവിലെ 7:13
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

മലയാളത്തിന്റെ അനശ്വര കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ചരമവാർഷിക ദിനമാണിന്ന്. അദ്ദേഹം എഴുതിയ കവിതകൾ പലതും മലയാള ചലച്ചിത്ര ഗാനങ്ങളായി മാറിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യ ഗാനം രമണൻ എന്ന ചിത്രത്തിനുവേണ്ടി KP ഉദയഭാനുവും PL ലീലയും പാടിയത്. സംഗീതം KRaghavan.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: അടുത്ത ഗാനം പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയത്.

0: സ്മൃതി മധുരം സമാപിക്കുന്നു. ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൂക്ഷ്മാസനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
3: യോഗാസനം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം സ്ഥിരം സുഖം ആസനമെന്നാണ്. അതായത് യോഗ എന്നത് ഓരോ വ്യക്തികൾക്കും സൗകര്യപ്രദമായ രീതിയിലും സുഖകരമായ രീതിയിലും ചെയ്യാവുന്ന ലളിതമായ പ്രക്രിയയാണ്. യോഗ ആർക്ക് ചെയ്യാം എന്ന ചോദ്യത്തിന് ഉത്തരം യുവോ വൃദ്ധോ അതിവൃദ്ധോ ദുർബലോ വ്യാധിതോ സർവയോഗേഷു തന്ത്രിത എന്നാണ്. അതായത് യുവാക്കൾ, വൃദ്ധന്മാർ, ദുർബലന്മാർ എന്നിങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്ന് നാം പ്രതിപാദിക്കുന്ന വിഷയം ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ലളിതവും ഫലപ്രദവുമായ ചില സൂക്ഷ്മാസനങ്ങളാണ്. നിലത്ത് ഇരിക്കാൻ കഴിയാത്തവർക്ക് കസേരയിലോ കട്ടിലോ ഇരുന്നു കൊണ്ട് ഇത് പരിശീലിക്കാം. നടു നിവർന്നിരിക്കുക, കാൽ വിരലുകൾ മാത്രം മടക്കുകയും നിവർത്തുകയും ചെയ്യുക. കാൽപാദം മുന്നോട്ടും പുറകോട്ടും നന്നായി സ്ട്രെച്ച് ചെയ്യുക. കാൽ കുറച്ച് അകത്തി വെച്ചതിന് ശേഷം കാൽപാദങ്ങൾ ഒരേ വശങ്ങളിലേക്ക് ചലിപ്പിക്കുക. പരമാവധി തറയിൽ മുട്ടാൻ ശ്രമിക്കണം. രണ്ട് കാൽപാദവും അകത്തേക്കും പുറത്തേക്കും, അതായത് കാറിന്റെ വൈപ്പർ പോലെ ചലിപ്പിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കാൽപാദങ്ങൾ വശങ്ങളിൽ ചലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തറയിൽ മുട്ടിക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ കാൽപാദത്തിന്റെ അടിയിൽ ടവലോ തോർത്തോ മടക്കി വയ്ക്കാം. ശ്വാസഗതി സാധാരണ നിലയിലാകുന്നതാണ് നല്ലത്. ഇനി നിവർന്നിരിക്കുന്ന കാൽമുട്ടുകൾ ഓരോന്നായി 1 2 1 2 എന്ന താളത്തിൽ ചെറുതായി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. മുട്ടുവേദന ഉള്ളവർ മുട്ടിന് താഴെ ടവലോ തോർത്തോ വെച്ചാൽ നന്നായി. തുടർന്ന് 1 1 1 എന്ന താളത്തിൽ വേഗത വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇനി കൈകൾ പുറകിലേക്ക് വെച്ചുകൊണ്ട് ഒരു സപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഓരോ കാല് വീതം സാവധാനം മടക്കുകയും നിവർത്തുകയും ചെയ്യുക. തുടർന്ന് രണ്ട് കാലുകളും ഒരുമിച്ച് മടക്കുക, നിവർത്തുക. ഇനി രണ്ട് കാലുകളും മടക്കുക. രണ്ട് കൈകൊണ്ടും മടക്കിയ കാൽപാദത്തിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കാൽമുട്ടുകൾ നന്നായി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇത് ചെറിയ തിത്തിരി പക്ഷിയുടെ ചിറകടിക്കുന്നത് പോലെ ആയതിനാൽ ഇതിനെ തിത്തിരിയാസനമെന്നും അറിയപ്പെടുന്നു. ഇനി കൈ പുറകിലേക്ക് നീട്ടിവെക്കുക. ഇരു കാലുകളും മടക്കി വെച്ച് കാലുകൾ കുറച്ച് അകലത്തിൽ വെക്കുക. തുടർന്ന് വലത് കാൽമുട്ട് ഇടത് കാൽപാദത്തിൽ മുട്ടിക്കുക. ഇനി ഇടത് കാൽമുട്ട് വലത് കാൽപാദത്തിൽ മുട്ടിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇത് വളരെ ഫലപ്രദമായ ട്വിസ്റ്റിംഗ് ആസനമാണ്. ഇനി നമുക്ക് ഇരുന്നു കൊണ്ടുള്ള വിപരീത ത്രികോണാസനം കൂടി പരിചയപ്പെടാം. കാലുകൾ പരമാവധി അകലത്തിൽ വെക്കുക. വലത് കൈ കൊണ്ട് ഇടത് കാലിൽ തൊടുക. ഇടത് കൈ പുറകിലോട്ട് നീട്ടുക. ഇനി ഇടത് കൈ കൊണ്ട് വലത് കാലിൽ തൊടുക. വലത് കൈ പുറകിലേക്ക് നീട്ടുക. ഇപ്രകാരം 5-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ട് കാലും നീട്ടിവെക്കുക. കൈകൾ രണ്ടും കോർത്തു പിടിച്ച് മുന്നോട്ടാഞ്ഞ് കാൽപാദങ്ങളെ ചുറ്റി ശരീരം പുറകിലോട്ട് വന്ന് വീണ്ടും മുന്നോട്ട്, അതായത് വള്ളംകളിയിൽ പങ്കായം നീട്ടി തുഴയുന്നത് പോലെ ശരീരത്തെ ചലിപ്പിക്കാം.
2: ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൂക്ഷ്മാസനങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഫീനിക്സ് എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലനും ചിത്രയും പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം സാം സി എസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മനോമഞ്ചത്തിന്റെ വരികൾ, ദിബു നയനാൻ തോമസിന്റെ സംഗീതം, കെ എസ് ഹരിശങ്കറും അനില രാജീവും പാടിയത്. ചിത്രം ARM.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9 മണിക്ക് അക്ഷരച്ചിപ്പിൽ കേൾക്കാം.
1: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
2: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി അക്ഷരച്ചെപ്പ് ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ് കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തു നിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ അക്ഷരച്ചെപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. മഴയും പാട്ടും വാക്കുകളും ഒക്കെയായി അക്ഷരച്ചെപ്പിന്റെ പുതിയൊരധ്യായം തുടങ്ങുകയാണ് അല്ലേ?
1: അതെ.
0: അക്ഷരച്ചെപ്പിൽ ഇന്നും പതിവ് പോലെ ഇടത്തു നിന്നും വലത്തോട്ടുള്ള വാക്കുകളാണ്. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ് ആദ്യത്തേത്.
1: 5 അക്ഷരമുള്ള വാക്കാണ്, ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 1, 2, 3, 4, 5.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള പാട്ട് കേട്ടാലോ?
1: പാട്ടല്ല,
0: പിന്നെയോ?
1: ഇനി നമ്മൾ സൂചനകൾ കൊടുക്കണം.
0: അതെ, സൂചനകൾ കേട്ടതിന് ശേഷം പാട്ട് കേൾക്കാം. സൂചനകൾ: ഈ വാക്കിന്റെ അർത്ഥം കരിങ്കൂവളം അല്ലെങ്കിൽ നീലത്താമര എന്നാണ്. സംസ്കൃതത്തിൽ നിന്നാണ് ഈ വാക്ക് മലയാളത്തിലേക്ക് വന്നത്. സാഹിത്യ രചനകളിൽ സ്ത്രീകളുടെ കണ്ണുകളുടെ ഭംഗിയെ വർണ്ണിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം കരിങ്കൂവളം അല്ലെങ്കിൽ നീലത്താമര എന്നാണ്. സംസ്കൃതത്തിൽ നിന്നാണ് ഈ വാക്ക് മലയാളത്തിലേക്ക് വന്നത്. സാഹിത്യ രചനകളിൽ സ്ത്രീകളുടെ കണ്ണുകളുടെ ഭംഗിയെ വർണ്ണിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: അപ്പോൾ ഈ വാക്ക് ഏതാണ് എന്നുള്ളത് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഏകദേശം മനസ്സിലായി കാണും അല്ലേ?
1: അതെ.
0: പാട്ട് കേൾക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. ആ മനസ്സിലായ വാക്ക് ഈ പാട്ടിനുള്ളിൽ നിന്നും കണ്ടെടുത്ത് എവിടെ എഴുതണം?
1: കളങ്ങൾ പൂരിപ്പിക്കണം.
0: അതെ,

0: അക്ഷരച്ചിപ്പിലെ അടുത്ത വാക്കിലേക്ക് പോകാം. ഇടത്തുനിന്ന് വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ് 6-7 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 6-7 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് അധികം പ്രയാസമില്ല എന്ന് തോന്നുന്നു.
1: അതെ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം തേര് എന്നാണ്. പണ്ടുകാലത്ത് യുദ്ധങ്ങൾക്കും യാത്രകൾക്കും ഉപയോഗിച്ചിരുന്ന കുതിരകളെ പൂട്ടിയ വാഹനങ്ങളെയാണ് പ്രധാനമായും ഇങ്ങനെ വിളിച്ചിരുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം തേര് എന്നാണ്. പണ്ടുകാലത്ത് യുദ്ധങ്ങൾക്കും യാത്രകൾക്കും ഉപയോഗിച്ചിരുന്ന കുതിരകളെ പൂട്ടിയ വാഹനങ്ങളെയാണ് പ്രധാനമായും ഇങ്ങനെ വിളിച്ചിരുന്നത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ അധികം പ്രയാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല, അല്ലേ?
1: അതെ.
0: എന്നാലും പാട്ട് കേൾക്കട്ടെ.
1: അവർ കാത്തിരിക്കുന്നുണ്ട്.
0: അതെ, നല്ലൊരു പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ചെഴുതിക്കോളൂ.

0: ഇനി അക്ഷര ചെപ്പിലെ മൂന്നാമത്തെ വാക്കാണ്
1: ഇടത്തു നിന്നും വലത്തോട്ട് 8, 9, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 8, 9, 10 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: സൂചനകൾ പറയട്ടെ. ഈ വാക്കിന്റെ പ്രധാന അർത്ഥങ്ങൾ ദയ, കനിവ് അല്ലെങ്കിൽ ആർദ്രത എന്നൊക്കെയാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും അവരോട് കാണിക്കുന്ന സഹാനുഭൂതിയെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ പ്രധാന അർത്ഥങ്ങൾ ദയ, കനിവ് അല്ലെങ്കിൽ ആർദ്രത എന്നൊക്കെയാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും അവരോട് കാണിക്കുന്ന സഹാനുഭൂതിയെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാക്ക് ഈ പാട്ടിൽ ഉണ്ടാകും എന്ന് പ്രത്യേകം പറയണ്ടല്ലോ.
1: പാട്ട് കേൾക്കട്ടെ അവർ.
0: അതെ, ഈ പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അക്ഷരക്കളത്തിൽ എഴുതി കളം നിറയ്ക്കുക.

0: അക്ഷരജപ്പിലെ അടുത്ത വാക്ക് ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളത് തന്നെയാണ് 21, 22, 23 കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: ഒരു വാക്കുകൂടി ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുണ്ട്. അത് 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: കുറച്ച് സന്തോഷം നൽകുന്ന ഒരു വാക്കാണല്ലോ ഇത്.
1: അതെ,
0: സൂചനകൾ ശ്രദ്ധിച്ചോളൂ. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം പ്രസന്നത അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹം എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രസന്നത അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹം എന്നൊക്കെയാണ്.
0: ഈ വാക്ക്
1: ഈ ഗാനത്തിലുണ്ട് അല്ലേ?
0: തീർച്ചയായും. പാട്ട് കേട്ടുകൊള്ളൂ.
1: കളങ്ങൾ പൂരിപ്പിക്കൂ.
0: പൂരിപ്പിക്കൂ.

0: ഇടത്തുനിന്നും വലത്തോട്ട് നാല് വാക്കുകളാണ് പറഞ്ഞത്. ഇനി വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. വലത്തുനിന്നും ഇടത്തോട്ട് മൂന്ന് വാക്കുകളുണ്ട്. 14, 13, 12, 11 കളങ്ങളിൽ എഴുതാനുള്ള നാലക്ഷരമുള്ള വാക്ക്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 14, 13, 12, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് അമർഷം, അതൃപ്തി, പരാതി, സങ്കടം, ദുഃഖം, വിഷമം, അപമാനം, നിന്ദ എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥങ്ങൾ.
1: ഒരുപാട് സൂചനകളുണ്ട്,
0: പക്ഷെ ഒരൊറ്റ വാക്കാണ്.
1: അതെ, ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് അമർഷം, അതൃപ്തി, പരാതി, സങ്കടം, ദുഃഖം, വിഷമം, അപമാനം, നിന്ദ എന്നിങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനും അധികം വിഷമമില്ല എന്ന് തോന്നുന്നു.
1: അതെ, എപ്പോഴും ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരോട് പ്രകടിപ്പിക്കുന്ന ഒരു ഭാവമാണിത്.
0: നല്ല പരിചയമുണ്ടല്ലോ അല്ലേ?
1: അതെ,
0: ഇങ്ങനെ ഒരു മലയാള ചലച്ചിത്ര ഗാനം കൂടെ ഉണ്ട്, പ്രണയ കലഹമോ. ബാക്കി കേട്ട് എഴുതട്ടെ.

0: അടുത്ത വാക്കിലേക്ക് പോകാം. വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. 20, 19, 18, 17 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള ഒരു വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 20, 19, 18, 17 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അധികം പ്രയാസമൊന്നുമില്ല. സ്ഥിരമായി നമ്മൾ വിളിക്കുന്ന ചില പേരുകളും ഈ വാക്കിനോട് ചേർത്ത് നമ്മൾ പറയാറുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്. പര്യായ പദങ്ങൾ ഭാസ്കരൻ, ദിവാകരൻ, അർക്കൻ എന്നിങ്ങനെയൊക്കെയാണ്. പ്രകാശകിരണങ്ങൾ പരത്തുന്നവൻ എന്ന വാക്കിൽ നിന്നാണ് ഈ പേര് രൂപപ്പെട്ടത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്. പര്യായ പദങ്ങൾ ഭാസ്കരൻ, ദിവാകരൻ, അർക്കൻ എന്നിങ്ങനെയൊക്കെയാണ്. പ്രകാശകിരണങ്ങൾ പരത്തുന്നവൻ എന്ന വാക്കിൽ നിന്നാണ് ഈ പേര് രൂപപ്പെട്ടത്.
0: കളങ്ങൾ പൂരിപ്പിക്കാനുള്ള പ്രകാശകിരണം ഈ പാട്ടിൽ നിന്നും കിട്ടട്ടെ അല്ലേ?
1: അതെ.
0: പാട്ട് കേട്ടുകൊള്ളൂ, ആ വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ. പ്രിയപ്പെട്ട ശ്രോതാക്കളായ ഭാസ്കരനും ദിവാകരനും ഒക്കെ ഈ പാട്ട് കേൾക്കട്ടെ, കളങ്ങൾ പൂരിപ്പിക്കട്ടെ.

0: അക്ഷരക്കളത്തിലെ അടുത്ത വാക്കിലേക്ക് നമ്മൾ പോവുകയാണ്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23 എന്നീ രണ്ട് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്. നിരന്തരം നമ്മൾ കേൾക്കുന്നതാണ് ഈ വാക്ക്. എന്നാലും വാക്കിന്റെ സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശബ്ദം അല്ലെങ്കിൽ ഒച്ച എന്നാണ്. പ്രധാനമായും സംഗീതത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശബ്ദം അല്ലെങ്കിൽ ഒച്ച എന്നാണ്. പ്രധാനമായും സംഗീതത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
0: ഈ പാട്ടിലും ആ ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന്റെ മറ്റൊരു പദമാണ് പൂരിപ്പിക്കേണ്ടത്. കണ്ടുപിടിച്ചുകൊള്ളൂ, പൂരിപ്പിച്ചുകൊള്ളൂ.

0: അങ്ങനെ വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11 കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 1, 6, 11.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. നേരത്തെ നമ്മൾ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ശബ്ദമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം നിശബ്ദം അഥവാ ശബ്ദമില്ലാത്ത അവസ്ഥ എന്നാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം നിശബ്ദം അഥവാ ശബ്ദമില്ലാത്ത അവസ്ഥ എന്നാണ്. ഇനി അടുത്തത് അവർക്ക് പാട്ട് കൊടുക്കണം.
0: അതെ, സംഗീത സാന്ദ്രമായ ഈ പാട്ട് കേട്ടുകൊള്ളു.
2: മൗനം സ്വരമാ എൻ പൊൻ വീണയിൽ സ്വപ്നം.

0: അക്ഷരച്ചപ്പിൽ ഇനി മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ്. മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് കൂടിയുണ്ട്. 20, 25 എന്നീ രണ്ട് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതി. ഭൂനികുതി സൂചിപ്പിക്കുമ്പോൾ നാം ഈ വാക്ക് സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട്. അടുത്തത്, കൈകൾ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുമ്പോഴും ഈ വാക്ക് ഉപയോഗിക്കുന്നു. സംസ്കൃതത്തിൽ നിന്നും ഉടലെടുത്ത വാക്കാണ് ഇത്. ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് കൈകൾ എന്നാണ് അർത്ഥം വരുന്നത്.
1: ഒത്തിരി സൂചനകളുണ്ട്, പക്ഷെ വാക്ക് വളരെ എളുപ്പമല്ലേ?
0: വാക്ക് വളരെ ചെറുതാണ്, ഒരു രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് രണ്ടർത്ഥങ്ങളുണ്ട്. സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതി, ഭൂനികുതിയെ സൂചിപ്പിക്കുമ്പോൾ നാം ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അടുത്തത്, കൈകൾ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. സംസ്കൃതത്തിൽ നിന്നും ഉടലെടുത്ത വാക്കാണ് ഇത്. ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് കൈകൾ എന്നാണ് അർത്ഥം വരുന്നത്.
0: കൈകൾ എന്നർത്ഥം വരുന്ന ഈ വാക്ക് ഈ പാട്ടിൽ തീർച്ചയായും ഉണ്ടാകും അല്ലേ?
1: ഉണ്ട്.
0: അല്ലെങ്കിൽ നമ്മൾ പാട്ട് കൊടുക്കില്ലല്ലോ.
1: ഒരിക്കലും ഇല്ല.
0: അതെ, പാട്ട് കേട്ട് ആ വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: അങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള രണ്ട് വാക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. താഴെ നിന്നും മുകളിലേക്ക് രണ്ട് വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തെ വാക്ക് പറയാം. 21, 16, 11 കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്.

0: കാലങ്ങൾ 21, 16, 11.
1: ആ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഓം എന്ന വിശുദ്ധ ശബ്ദത്തെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ആദ്യ നാദമായിട്ടാണ് ഈ വാക്കിനെ അഥവാ ഈ ശബ്ദത്തെ കണക്കാക്കുന്നത്.
0: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഓം എന്ന വിശുദ്ധ ശബ്ദത്തെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ആദ്യ നാദമായിട്ടാണ് ഈ വാക്കിനെ അഥവാ ശബ്ദത്തെ കണക്കാക്കുന്നത്.
1: ഓം എന്ന വിശുദ്ധ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന പദം ഈ പാട്ടിനുള്ളിൽ മുഴങ്ങി നിൽപ്പുണ്ട്.

0: താഴെ നിന്ന് മുകളിലേക്ക് ഒരു വാക്കുകൂടിയുണ്ട്.
1: ഇത് ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ അവസാനത്തെ വാക്കാണ്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 20, 15, 10 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാൻ ഒരു വാക്കുകൂടിയുണ്ട്. 20, 15, 10 എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
1: സൂചനകൾ കൂടി കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം അലിവ്, കാരുണ്യം, ദയ, അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെയാണ്. മറ്റുള്ളവരോട് കാണിക്കുന്ന വാത്സല്യവും ആർദ്രതയും ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. അലിവ്, കാരുണ്യം, ദയ, അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെയാണ്. മറ്റുള്ളവരോട് കാണിക്കുന്ന വാത്സല്യവും ആർദ്രതയും ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: ഈ ഗാനത്തിലും ആ വാക്കുണ്ട്.
0: അതെ, അലിവ് നിറഞ്ഞ ഹൃദയത്തോടെ ആ വാക്ക് കേട്ടുകൊള്ളൂ. തീർച്ചയായും കണ്ടുപിടിക്കാൻ കഴിയും. കണ്ടുപിടിച്ച വാക്ക് അക്ഷരക്കളത്തിൽ എഴുതൂ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ കേട്ടാലോ? കഴിഞ്ഞ അക്ഷരച്ചെപ്പിൽ ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ളതായിരുന്നു. ഇടത്തുനിന്നും വലത്തോട്ട് 6, 7, 8, 9 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ശശികല.
2: ഇടത്തുനിന്നും വലത്തോട്ട് 11, 12, 13, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കുരുക്കുത്തി.
1: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മാരിക്കാറ്.
2: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നീരല.
1: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ട്. 23, 24, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ലളിതം.
2: വലത്തുനിന്നും ഇടത്തോട്ടായിരുന്നു പൂരിപ്പിക്കേണ്ടിയിരുന്നത്. 4, 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സുരഭിലം.
1: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് രംഗം.
2: താഴെ നിന്നും മുകളിലേക്കായിരുന്നു അടുത്ത വാക്കുകൾ പൂരിപ്പിക്കേണ്ടിയിരുന്നത്. 11, 6, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കുശലം.
1: താഴെ നിന്നും മുകളിലേക്ക് 20, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭംഗം.
2: നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരി ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരി ഉത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി ഹരികൃഷ്ണൻ നമ്പൂതിരി, ആലപ്പുഴ കളർകോടുള്ള ഹരികൃഷ്ണൻ നമ്പൂതിരിയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
2: ഹരികൃഷ്ണൻ ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: ഞാൻ ഹരികൃഷ്ണൻ നമ്പൂതിരി. എൻ്റെ സ്ഥലം ആലപ്പുഴ കളറോഡാണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് PSC കോച്ചിങ്ങിന് പോകുന്നു. എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും അനിയനുമാണ് ഉള്ളത്. അമ്മ രാവിലെ എഴുന്നേറ്റാൽ 5:50 റേഡിയോ ഓണാക്കും. വന്ദേ മാതരം മുതലുള്ള പരിപാടികൾ കേട്ടാണ് ഞാൻ ഉണരുന്നത്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് ഞാനും അമ്മയും. രാവിലെയുള്ള എല്ലാ പരിപാടികളും സ്ഥിരമായി കേൾക്കാറുണ്ട്. വിനോദവും വിജ്ഞാനവും കൈകോർക്കുന്ന ആകാശവാണി പരിപാടികൾ ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നു. അക്ഷരച്ചെപ്പ് ഞാനും അമ്മയും ചേർന്നാണ് അയക്കാറുള്ളത്. അക്ഷരച്ചെപ്പിന്റെ നറുക്കു വീണതിൽ ഞാൻ വളരെ സന്തോഷിക്കും. പ്രിയപ്പെട്ട ആകാശവാണിക്ക് 1000 നന്ദി. ആകാശവാണിയിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രം എന്ന സിനിമയിൽ എൻ.ജി. ശ്രീകുമാർ പാടിയ ഈറൻ മേഘം എന്ന പാട്ടാണ്. ഈ പാട്ട് ഞാൻ അമ്മയ്ക്കും അനിയനും ബന്ധുമിത്രാദികൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.

0: ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം:
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഐശ്വര്യ ലോറൻസ്.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര VR മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, 9496596321. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

ആത്മസ്പർശം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥയാണ് ആസ്മ. ഈ രോഗത്തിന്റെ ചികിത്സയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ആസ്മ എങ്ങനെ നമ്മൾ കാണണം, അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ നമുക്ക് ആസ്മ എന്നുള്ള രോഗം വരാതിരിക്കാം, ഇതിനെപ്പറ്റിയൊക്കെയാണ്. അതിൽ എന്താണ് ആസ്മയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ആസ്മ എന്നുള്ള രോഗം കുട്ടികളുടെ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ശ്വാസനാളത്തിൽ നീര് ഉണ്ടാകുന്നു, അതായത് എഡീമ എന്ന് പറയും. ഈ നീരുണ്ടാകുന്നതിനോടൊപ്പം തന്നെ ശ്വാസനാളത്തിന് ചുറ്റുമുള്ള മസിൽസ്, സ്മൂത്ത് മസിൽസ് ആണത്, ഈ മസിൽസ് ചുരുങ്ങുന്നു. അപ്പോൾ നീരുണ്ടാകുന്നു, മാത്രമല്ല ശ്വാസനാളം ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ ചുരുങ്ങുന്നത് കൊണ്ട് ശ്വാസനാളത്തിന്റെ വ്യാപ്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ശ്വാസനാളം നീരടിക്കുന്നു, ശ്വാസനാളം ചുരുങ്ങുന്നു, ഇതുകൊണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. അതായത് ശ്വാസം വിടാനുള്ള പ്രയാസമാണ് ആസ്മയിൽ ആദ്യം ഉണ്ടാകുന്നത്. ഇത് കാലക്രമേണ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ആയി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്വാസം വിടാനും ശ്വാസം എടുക്കാനും ഉള്ള ഒരു ബുദ്ധിമുട്ടായി ആസ്മ മാറുന്നുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും പല രീതിയിലാണ് ഈ ശ്വാസം മുട്ടൽ പുറത്ത് കാണുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം, 5 വയസ്സിന് താഴെ, 5 വയസ്സിന് മുകളിൽ, 12 വയസ്സിന് മുകളിൽ എന്നുള്ള രീതിയിൽ. ഇതിൽ 5 വയസ്സിന് താഴെ കൂടുതലായിട്ട് കുട്ടികളിൽ കാണുന്നത് അണുബാധയോടൊപ്പമുള്ള ആസ്മയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസനാളത്തിന് ഉണ്ടാകുന്ന ഒരു അണുബാധ വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളത്തിൽ നീര് വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളം ചുരുങ്ങുകയും ശ്വാസം മുട്ടലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇൻഫെക്ഷൻ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ശ്വാസം മുട്ടൽ വരുന്നത്. ഇതിനെക്കാട്ടിലും കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6 വയസ്സിന് ശേഷമാണെങ്കിലോ അത് പലപ്പോഴും അലർജൻസ് കൊണ്ടായിരിക്കും. അതായത് പൂമ്പൊടി, പൂമ്പാറ്റ, ഹൗസ് ഡസ്റ്റ്, ചിലപ്പം പാറ്റയുടെ തന്നെ പൊടി, അല്ലെങ്കിൽ പാറ്റ ഗുളിക, ചിലപ്പോൾ ശാമ്പ്രാണിത്തിരി കത്തിക്കുന്നത്, അല്ലെങ്കിൽ ചില പെർഫ്യൂംസ്, പെട്ടെന്നുണ്ടാകുന്ന സ്മോക്ക്, പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ശ്വാസനാളത്തിന് ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ശ്വാസം മുട്ടലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ശ്വാസം, ഈ 12 വയസ്സിന് ശേഷമുള്ള ശ്വാസം മുട്ടലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം 6 വയസ്സിന് ശേഷമുള്ളവരും 12 വയസ്സിന് ശേഷമുള്ളവരും തമ്മിൽ ഇല്ല. അവർക്കും ഇതേ അലർജിക് പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല മെത്തേഡിൽ കുഞ്ഞുങ്ങളുടെ ആസ്മ ട്രീറ്റ് ചെയ്യാം. 1, ഓറലായിട്ട് തന്നെ മരുന്ന് കഴിക്കുക. 2, ഇൻഹേലർ തെറാപ്പി എന്ന് പറയും, അതായത് സ്പ്രേ ഫോമിലുള്ള തെറാപ്പിയാണ് അതിനെ പറയുന്നത്. 3, നെബുലൈസേഷൻ ചെയ്യുന്നത്. ഈ 3 ചികിത്സയും നല്ലത് തന്നെയാണ്. പക്ഷേ ഉപയോഗിക്കുന്ന മരുന്ന് എല്ലാത്തിനും ഒരേ ടൈപ്പ് മരുന്ന് തന്നെ ഉപയോഗിച്ചാലും കൊടുക്കുന്ന മെത്തേഡിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നു, ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തെ പോലെ തന്നെ ചിന്തിക്കണം. ആമാശയത്തിൽ പോയിട്ട് ദഹിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് അല്ലെങ്കിൽ ഭക്ഷണം എത്തുന്നു. എന്ത് സംഭവിക്കുന്നു? നമുക്ക് വേണ്ടത് ശ്വാസനാളത്തിലെ പ്രോബ്ലമാണ്. അതായത് ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിലാണ്. അപ്പോൾ കുറച്ച് മരുന്ന് ശ്വാസനാളത്തിലെത്തും, അത്രയും മതിയാകും നമ്മുടെ ശ്വാസം മുട്ടൽ മാറാനായിട്ട്. പക്ഷേ അതിനോടൊപ്പം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ മരുന്ന് എത്തുന്നു, പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഈ മരുന്നിന്റെ ആവശ്യമില്ല. അതായത് കറക്റ്റ് ഡോസ് ശ്വാസനാളത്തിലെത്താൻ ഉപകരിക്കുന്ന മരുന്ന് കൊണ്ട് മറ്റു ശരീരഭാഗങ്ങളിൽ ആവശ്യമില്ലാത്തിടത്തെല്ലാം മരുന്ന് എത്തുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇതിന് എഫക്റ്റ് കിട്ടുന്നതിനോടൊപ്പം തന്നെ സൈഡ് എഫക്റ്റും വരുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമുക്ക് വേണ്ട ഒരേ ഒരു സ്ഥലം ശ്വാസനാളമാണ്, പക്ഷെ ശ്വാസകോശത്തിലും ശ്വാസനാളത്തിലുമാണ്. എന്നാൽ മറ്റു ശരീരഭാഗങ്ങളിൽ നമുക്ക് ഇത് ആവശ്യമില്ല, പക്ഷെ അവിടെയും ഈ മരുന്ന് ചെല്ലുന്നു. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഒരു മരുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അതാണ് ഇൻഹേലർ തെറാപ്പി. ഇൻഹേലർ തെറാപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടത് ലോക്കലിയാണ്, അതായത് ശ്വാസനാളത്തിലാണ് മരുന്ന് അവിടെ മാത്രമേ ചെല്ലുന്നുള്ളൂ. അതുകൊണ്ട് ആ മരുന്നിൻ്റെ അളവ് വളരെ കുറച്ച് മതി. കാരണം എഫക്റ്റ് കൂടിയ രീതിയിലാണ് മരുന്ന് കിട്ടുന്നത്. കറക്റ്റ് സ്ഥലത്ത് ആവശ്യമുള്ള മിനിമം മരുന്നിൻ്റെ ആവശ്യമേ ഈ ഇൻഹെയ്ലർ തെറാപ്പിയിൽ അല്ലെങ്കിൽ സ്പ്രേ തെറാപ്പിയിൽ വരുന്നുള്ളൂ. എഫക്റ്റ് കൂടുതലുമായിരിക്കും, സൈഡ് എഫക്റ്റ് പ്രാക്ടിക്കലി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഓറൽ മെഡിക്കേഷനെക്കാട്ടിലും നല്ലത് ഇൻഹെയ്ലർ മെഡിക്കേഷനാണ്. ഇനി വേറൊരു കാര്യമാണ് നെബുലൈസേഷൻ. നെബുലൈസേഷന്റെ പ്രത്യേകത, നോർമലി നെബുലൈസേഷൻ കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല. കാരണം ചെറിയ ചുമ ഉണ്ട്, ചെറിയ രീതിയിൽ ശ്വാസം മുട്ടൽ ഉണ്ടെങ്കിൽ ഇൻഹെയ്ലർ തെറാപ്പിയാണ് നല്ലത്. കാരണം അതിൻ്റെ ഡോസ് വളരെ കുറവാണ്. നേരെ മറിച്ച് നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അളവ് വളരെ കൂട്ടിയാണ് കൊടുക്കുന്നത്. കാരണം എഫക്റ്റ് ഒന്നിച്ച് കിട്ടേണ്ട അത്യാവശ്യവുമുണ്ട്. ഈ അളവ് കൂട്ടി കൊടുക്കുമ്പോൾ ശ്വാസനാളങ്ങൾ ഒന്നിച്ച് വികസിക്കുകയും ഓക്സിജന്റെ ആവശ്യം കൂടുതൽ വേണ്ടി വരികയും ചെയ്യുന്നു. എന്നാൽ അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് 21%. ആ 21% പോരാതെ വരുന്നതാണ് നെബുലൈസേഷൻ എന്നുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ ഓക്സിജൻ കൂടെ വേണമെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നെബുലൈസേഷൻ തെറാപ്പി വീട്ടിൽ വെച്ച് കൊടുക്കുന്നത് ഒരിക്കലുമേ നല്ലതല്ല. നെബുലൈസേഷൻ കൊടുക്കുന്നത് എപ്പോഴും ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കണം. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അതാത് സമയങ്ങളിൽ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നെബുലൈസേഷൻ കൊടുക്കാവൂ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ വരിക അല്ലെങ്കിൽ ചുമ വരിക, ചുമയും ശ്വാസം മുട്ടലിനെയും ഒന്നുപോലെയാണ് കാണേണ്ടത്. ശ്വാസനാളം ചുരുങ്ങുമ്പോൾ, ആദ്യം ചെറുതായിട്ട് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ചുമയെന്ന് പറയുന്നത്. അതൊരു കൂടുതലാകുമ്പോൾ അത് ശ്വാസം മുട്ടലായിട്ട് മാറുന്നുണ്ട്. ഇതിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, റിലീവർ തെറാപ്പി, അതായത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു ആ സമയത്ത് മാത്രമേ ചികിത്സിക്കാറുള്ളൂ. രണ്ടാമത് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയും, അതായത് വരാതിരിക്കാൻ ചികിത്സിക്കുക. എവിടെയാണ് റിലീവർ തെറാപ്പി കൊടുക്കേണ്ടത്, എവിടെയാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കേണ്ടത് നോക്കാം. റിലീവർ തെറാപ്പി കൊടുക്കുന്നത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു, അതൊക്കെ എന്ത് കാരണം കൊണ്ടായിരിക്കട്ടെ, അലർജി കൊണ്ടായിക്കോട്ടെ, ഇൻഫെക്ഷൻ കൊണ്ടാകട്ടെ, ഏത് കാരണമായാലും അങ്ങനെ വന്ന് നമ്മൾ ചികിത്സിക്കുന്നു, ബുദ്ധിമുട്ട് മാറുന്നു, പിന്നെ ഒരു 3-5 മാസം ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു കുഞ്ഞിരിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ പ്രിവെന്റീവ് തെറാപ്പിയുടെ ആവശ്യമില്ല, റിലീവർ തെറാപ്പി മാത്രം മതിയായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ റിലീവർ തെറാപ്പി എന്ന് പറയുന്നത്, അതായത് വരുന്നു, ചികിത്സിക്കുന്നു, മറക്കുന്നു, അത് ഒന്നേ ഓറൽ മെഡിക്കേഷൻ അല്ലെങ്കിൽ ഇൻഹെയ്ലർ മെഡിക്കേഷൻ. ഏറ്റവും നല്ല ചോയ്സ് റിലീവർ തെറാപ്പിക്ക് പോലും ഇൻഹെയ്ലർ മെഡിക്കേഷനാണ്, അല്ലാതെ ഓറൽ മെഡിക്കേഷൻ അല്ല. ഇനി രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുമ്പോൾ വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നു. ഉദാഹരണം, കുഞ്ഞിന് ചുമ വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, 1-2 ആഴ്ച മാറുന്നു, ചികിത്സിച്ചു കഴിഞ്ഞതിന് ശേഷം മാറുന്നു, 2-3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരുന്നു. അങ്ങനെ 1 മാസത്തിൽ തന്നെ 2-3 പ്രാവശ്യം വരികയും അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചികിത്സയാണ് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യണം. എന്തിനാണ് വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നത്? കുഞ്ഞിൻ്റെ ഫങ്ഷണൽ ലൈഫ് നോർമലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഫങ്ഷണൽ ലൈഫ് എന്നല്ലേ, അതായത് സ്കൂള് മുടങ്ങരുത്, ഉറക്കം മുടങ്ങരുത്, കുഞ്ഞിന് പഠനം മുടങ്ങരുത്. മാത്രവുമല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്പോർട്സ് ആക്ടിവിറ്റികളിൽ എല്ലാത്തിലും പങ്കെടുക്കണം. ഇതിന് ഒരു തടസ്സമായിട്ട് കുഞ്ഞിൻ്റെ ശ്വാസം മുട്ടൽ മാറരുത്. ഇതാണ് നമ്മളുടെ പ്രിവെന്റീവ് തെറാപ്പിയുടെ ഉദ്ദേശം. പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്തിനാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുന്നത്? നോർമൽ ലൈഫ് കിട്ടാനാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സ്പോർട്സിലോട്ട് പോകണം കുഞ്ഞ്. പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓറൽ മെഡിക്കേഷൻ ഒരു കാരണവശാലും നല്ലതല്ല. കാരണം അതിൻ്റെ എഫക്റ്റ് കുറവും സൈഡ് എഫക്റ്റ് വളരെ കൂടുതലുമാണ്. പ്രിവെന്റീവ് തെറാപ്പി ഇൻഹെയ്ലർ മാത്രമേ കൊടുക്കാവൂ. കാരണം ഡോസ് വളരെ കുറവുള്ളതുകൊണ്ടും അത് നിരന്തരം കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടും നമുക്ക് ഏറ്റവും കുറഞ്ഞ സൈഡ് എഫക്റ്റുള്ള മരുന്നിലോട്ട് തന്നെ കൊടുക്കണം. അങ്ങനെയുള്ള മരുന്നാണ് ഇൻഹെയ്ലർ തെറാപ്പി. പലർക്കും സംശയമുള്ള വേറൊരു കാര്യമാണ് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്നത് കൊണ്ട് ദോഷം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. ശരിക്കും ഇൻഹെയ്ലർ ആയിട്ട് സ്റ്റീറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രാക്ടിക്കലി സൈഡ് എഫക്റ്റുകൾ ഇല്ല. കാരണം ഇൻഹെയ്ലർ മെഡിക്കേഷനായിട്ട് സ്റ്റീറോയിഡ് കിട്ടുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ പോലും റെക്കമെൻഡ് ആണ്. എന്നാൽ ഓറൽ സ്റ്റിറോയിഡ്സ് 2 ആഴ്ചയിൽ കൂടുതൽ നമ്മൾ ഒരു നിശ്ചിത ഡോസിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുക്കുന്നത് നല്ലതല്ല എന്നാണ് റെക്കമെൻഡേഷൻ പറയുന്നത്. 1 മാസത്തെ ഗ്യാപ്പെങ്കിലും കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇൻഹെയിലർ ഫോമിൽ നമ്മൾ ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ, പ്രത്യേകിച്ച് സ്റ്റീറോയിഡ് വരെ കൊടുത്താൽ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിനൊരു നോർമൽ ലൈഫ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല, കുഞ്ഞിന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നാലും അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് ഇൻഹെയിലർ തെറാപ്പി ഒരു തടസ്സമല്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ഓറൽ മെഡിക്കേഷനും ഇൻഹെയിലർ മെഡിക്കേഷനും തമ്മിൽ ഏറ്റവും നല്ലത് ഇൻഹെയിലർ മെഡിക്കേഷനാണ്. ഇനി പരിശോധനയെ പറ്റി പലർക്കും സംശയമുണ്ട്. ചിലർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമോ എക്സ്റേ എടുക്കണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമോ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ചരിത്രം, ഹിസ്റ്ററിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കുഞ്ഞിന് വരുന്ന ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ ഉണ്ട് എന്നൊരു പാരൻസ് പറഞ്ഞാൽ അതാണ് ഡോക്ടർ, ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ഇനി ഒരു കാര്യമുള്ളത്, ചിലർക്ക് എക്സ്റേ എടുക്കേണ്ടി വരും, അത് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ചിലർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. എന്നാൽ 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് സ്പൈറോമെട്രി എന്ന് പറയുന്നത്. ഈ സ്പൈറോമെട്രി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, ബേസ് ടെസ്റ്റാണ്. ഇതിനുശേഷം സ്പൈറോമെട്രി കഴിഞ്ഞും ടെസ്റ്റുകളുണ്ട്, പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഏറ്റവും ബേസ് ടെസ്റ്റായിട്ട് സ്പൈറോമെട്രി ചെയ്യുന്നതും നല്ലതാണ്. എന്തായാലും ആസ്മ എന്നുള്ള രോഗം പേടിക്കേണ്ടതല്ല. ആസ്മ എന്നുള്ള രോഗത്തെ നമ്മൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെ പോലെ തന്നെ ആസ്മ ഉള്ള കുട്ടികൾക്കും നോർമൽ ലൈഫ് കിട്ടും. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് തെറാപ്പി എന്ന് പറയുന്നത് ഇൻഹെയിലർ തെറാപ്പി എന്ന് എല്ലാവരും മനസ്സിലാക്കുക, അത് പാലിക്കുക. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
5: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
6: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
7: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിൽ ഇന്ന് ഡോക്ടർ ആർ എസ് ജയലക്ഷ്മി, ചാരുലത ചന്ദ്രശേഖർ എന്നിവർ വീണയിൽ വായിച്ച മഹാരാജ സ്വാതി തിരുനാൾ കൃതി കേൾക്കാം. ചേർത്തല ആർ അനന്തകൃഷ്ണൻ മൃദംഗം, ഉടുപ്പി എസ് ശ്രീധർ ഖടം, തിരുനക്കര രതീഷ് മുഖർശംഖ്. സാവേരി രാഗത്തിൽ ദേവി പാവനെ എന്നാരംഭിക്കുന്നു ആദിതാളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടർ R.S. ജയലക്ഷ്മി, ചാരുലത ചന്ദ്രശേഖർ എന്നിവർ വീണയിൽ വായിച്ച മഹാരാജ സ്വാതി തിരുനാൾ കൃതി, ചേർത്തല R. അനന്തകൃഷ്ണൻ മൃദംഗം, ഉടുപ്പി S. ശ്രീധർ ഖടം, തിരുനക്കര രതീഷ് മുഖർശങ്ക്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. ഇന്ന് രാവിലെ 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഇന്നുച്ചയ്ക്ക് 12:20 റാണ ഭുവൻ പാടുന്ന ലളിതഗാനങ്ങൾ കേൾക്കാം. ഗാനരചന അഞ്ചൽ ദേവരാജൻ, എം കെ ദിലീപ്, സംഗീതം ബി പ്രകാശ്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ മൈഗ്രെയിനും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ ഷാജി എം സ്റ്റാൻലി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495946391 ഒരു നമ്പർ കൂടി 9496596321. വിഷയം ആരോഗ്യ സംരക്ഷണവും യോഗയും. സ്റ്റുഡിയോയിൽ ഡോക്ടറുമായി സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യത്തെയും കുറിച്ചുമെല്ലാം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലൂടെ മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ ആണ്. സ്വാഗതം മാഡം. ഇപ്പൊ ശ്രോതാക്കൾക്ക് 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496565321. ഇനിയൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. അപ്പോൾ നമ്മുടെ യോഗാ ദിനം വരികയാണ്. അപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടുമുള്ള ആളുകളിൽ യോഗയെക്കുറിച്ച് എങ്ങനെയുള്ള മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊന്ന് പറയാമോ മാഡം? ഈ വർഷത്തെ യോഗാ ദിനം സന്ദേശം എത്രത്തോളം പ്രസക്തമാണെന്ന്?
2: മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ തുടക്കത്തിൽ, അതൊരു 2015 മുതലാണ് നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ച് തുടങ്ങിയത്. അപ്പോൾ അതിന് മുന്നേ യോഗയുടെ പ്രധാനത്തെപ്പറ്റിയും പ്രാധാന്യത്തെപ്പറ്റിയും അതിൽ ജനങ്ങളിലുള്ള ഒരു അപ്രിസിയേഷനൊക്കെ വളരെ കുറവായിരുന്നു. നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് അത് ചെയ്തിരുന്നത്. പക്ഷേ അതിന് ശേഷം, അതായത് ഇപ്പോൾ ഒരു ഏകദേശം 10 വർഷത്തോളമായി, വളരെയധികം മാറ്റമുണ്ട്. എല്ലാ ജനങ്ങളിലും, എല്ലാ തരത്തിലുള്ള ജനങ്ങളിലേക്കും അത് റീച്ചാകുകയും കുട്ടികൾ സ്കൂൾ തലത്തിൽ, വളരെ ചെറിയ കുട്ടികളിൽ തന്നെ, അതായത് PKG മുതൽ തന്നെ അത് ഒരു പ്രാക്ടീസായി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സന്ദേശം, അതായത് ജീവിത ശൈലിയാക്കുക എന്നുള്ളതായിരുന്നു, അത് ഏകദേശം ആയി വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് വന്നിട്ടില്ല, എന്നാലും ആയി വരുന്നുണ്ട്. പിന്നെ ഇന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഏവർക്കും എവിടെ വെച്ചും യോഗ ചെയ്യാം, ഇവൻ 5 മിനിറ്റ് ബ്രേക്കിലും യോഗ ചെയ്യാം എന്നുള്ളൊരു ഒരു അവബോധം വളരെയധികം പ്രസിദ്ധമാണ്. ഈ വർഷത്തെ തീമെന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ്. അതായത് നമ്മളൊരു ഒരു പ്രായം, പ്രായം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ മാത്രമാണ്. അപ്പം അത് ഒരു ഒരു പർട്ടിക്കുലർ ഒരു ഏജിനെ മാത്രം, അല്ലെങ്കിൽ ഒരു പ്രായം, ഒരു വിഭാഗത്തെ മാത്രമല്ല, എല്ലാവർക്കും എല്ലാ സമയത്തും ചെയ്യാം. ഹെൽത്തി ഏജിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും നമ്മൾ അവർ അനുഭവിക്കുന്ന ആ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും കൊണ്ട് അവർ ചിലപ്പോൾ ഒരു മുതിർന്ന ഒരു കുട്ടി, അതായത് ഒരു 3 വയസ്സായ കുട്ടി ചിലപ്പോൾ ചിന്തിക്കുന്ന 5-6 വയസ്സായ പക്വതയോടു കൂടിയിരിക്കും. അപ്പോൾ അത്രയും ഒരു പക്വതയോ റെസ്പോൺസിബിലിറ്റി സ്ട്രെസ് കാണും. അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു തീമാണ് യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്ന് പറയുന്നത്.
1: ഓക്കെ, നമുക്ക് തീമിലോട്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നീട് വരാം. നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് രാഹുൽ, വിളിക്കുന്നത് റിലയൻസ് കാർഷിക കോളേജിൽ നിന്നാണ്.
1: ഡോക്ടറോട് സംസാരിച്ചോളൂ.
2: നമസ്കാരം രാഹുൽ.
3: ഡോക്ടർ, നമസ്കാരം ഡോക്ടറെ. ഞാൻ വിളിച്ചത്, ഞാനൊരു IT പ്രൊഫഷണലാണ്. എനിക്ക് ഈ വയസ്സ് 34. അപ്പൊ യോഗ ഒന്നും നേരത്തെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ BP, ഷുഗർ ഇതെല്ലാം ബോർഡർ ലൈനിലാണ്. അത്യാവശ്യം ഇരുന്നുള്ള ജോലി ആയതുകൊണ്ട് കുടവയറും ഇറക്കിയിട്ടുണ്ട്. അപ്പോ എനിക്ക് കുഞ്ഞു കുഞ്ഞൊക്കെ ഉണ്ട് ഇപ്പൊ മോനെ. അപ്പം ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എനിക്ക് ഈ അസുഖങ്ങളെല്ലാം വളരെ അടുത്ത് നിൽക്കുക. അപ്പം ഡോക്ടർ, ഇപ്പം ഞാനിപ്പം നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ ഈ യോഗ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? വയസ്സ് ഇത്ര ആയതുകൊണ്ട് എനിക്ക് ഈ മെയ്വഴക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ ഒരു നമുക്ക് ഒരു ഇതുണ്ട്, നമ്മളിതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത നമുക്കിത് പറ്റുന്നതാണോ എന്നുള്ളതും കൂടെ അറിയാം.
2: ഓക്കെ, വളരെ നല്ല ചോദ്യമാണ്. വളരെ എല്ലാ കുറേ പേർക്ക് ഇതിൽ ഉപകാരപ്പെടുന്ന ചോദ്യമാണ്. ആക്ച്വലി ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങണം എന്നൊരു ചിന്ത തന്നെ വന്നില്ല, അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് അറിയേണ്ട രാഹുലിന്റെ ഇപ്പോഴത്തെ ജോലി സമയമാണ്.
3: ജോലി സമയം 9 to 7 ഏകദേശം 7 മണി വരെ വർക്ക് ചെയ്യും.
2: അങ്ങനെയാണല്ലേ, കാരണം ഐ ടി ആകുമ്പോൾ ചിലപ്പോൾ പല ടൈം ആണല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് വർക്ക് ഫ്രം ഹോം അല്ലല്ലോ.
3: അല്ല
2: അല്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അരമണിക്കൂർ, അത് എപ്പോഴാണോ നമ്മൾ ഉറക്കം എണീക്കുന്നത്, ഇപ്പൊ ഒരു 6 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ 9 മണിക്ക് ജോലിക്ക് കയറണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 7 മണിക്കെങ്കിലും ഇറങ്ങണം. അപ്പോൾ നമ്മൾ എണീക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ, എഴുന്നേൽക്കുന്ന ഒരു അരമണിക്കൂർ മുന്നേ എണീക്കുക, 5:30 എണീക്കുക. കാരണം ഒരു അരമണിക്കൂർ നേരത്തെ എണീക്കുമ്പോൾ ആ ഒരു അരമണിക്കൂർ സമയമാണ് നമ്മൾ നമുക്ക് വേണ്ടി സെൽഫ് കെയറിന് വേണ്ടി മാറ്റി വെക്കേണ്ടത്.
3: ഓക്കെ.
2: അപ്പം അതാകുമ്പോൾ 6 മണിയാകുമ്പോൾ നിങ്ങൾ നമ്മളെ പ്രാക്ടീസ് കഴിയും. പിന്നെ 6 മണിക്ക് ശേഷമുള്ള നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഷെഡ്യൂൾ അങ്ങനെ തന്നെ ഷെഡ്യൂൾ കണ്ടിന്യൂ ചെയ്യാനും പറ്റും. അപ്പോൾ കറക്റ്റ് സമയത്തിന് വീട്ടിൽ അതിനൊന്നും ഒരു മാറ്റം വരില്ല. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു 1/2 മണിക്കൂർ മുന്നേ എണീക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ തുടക്കമായതുകൊണ്ട് നോർമലായിട്ട് ബിഗിനിങ് ആസനാസ് എന്നും അല്ലെങ്കിൽ ബിഗിനിങ് പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല വീഡിയോസ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസ് നമുക്ക് കിട്ടും യൂട്യൂബിൽ നിന്നും മറ്റും. അത് സെലക്ട് ചെയ്ത് ആദ്യം വീഡിയോ ഇട്ട് കാണരുത്, ആദ്യം വീഡിയോ കാണുക. കണ്ടിട്ട് അത് നമുക്ക് പറ്റുന്ന രീതിയിലാണോ ആ ഇൻസ്ട്രക്ടർ ചെയ്യുന്നത് നോക്കണം. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രം അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറിനകത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കിയ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒന്ന് ചെയ്യുമ്പോഴും നമ്മൾ അത്ര പെർഫെക്റ്റായിട്ട് വരണമെന്ന് ചിന്തിക്കുകയെ ചെയ്യരുത്. എത്ര കുനിയാൻ പറ്റുമോ അത്രയും കുനിയുക, എങ്ങനെ കിടക്കാൻ പറ്റുമോ അങ്ങനെ കിടക്കുക. ഒരു 3-4 മാസം എടുക്കും നമ്മളെ ശരീരം ഫുള്ളൊന്ന് ഫ്ലെക്സിബിളായി വഴക്കം വന്ന് വരാനായിട്ട്. എപ്പോഴും വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടാകുമോ, അത് തുടക്കത്തിൽ കാണും. അതായത് ഏതൊരു പ്രാക്ടീസ് ചെയ്തിരുന്നാലും ഒരു കാണുമല്ലോ, അത് തന്നെയാണ്. പിന്നെ എന്ത് സമയം വന്നാലും മുടങ്ങാൻ പാടില്ല. ഇനി എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം അല്പസമയം ചെയ്യാനായിട്ട് നോക്കണം. ഇനി നമ്മളുടെ പ്രാക്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, കാരണം എല്ലാം ബോർഡർ ലൈനിലാണെന്ന് പറഞ്ഞു, ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പ്രാണായാമയും റിലാക്സേഷനും. കാരണം നിങ്ങളുടെ ഫീൽഡ് പ്ലസ് നിങ്ങളുടെ ജീവിതശൈലി പിന്നെ നമ്മളെ ഓരോ ബുദ്ധിമുട്ടുകളെല്ലാം കാരണം സ്ട്രെസ് കൂടുതലാണ്, കോർട്ടിസോൾ ലെവൽ കൂടുതലായിരിക്കും. അത് കുറയ്ക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് പ്രാണായാമയാണ് ശ്വസന ക്രിയകളാണ് ചെയ്യേണ്ടത്. അത് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് തുടങ്ങുക. പിന്നെ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു, അത് മുടങ്ങരുത്. അത് ഇപ്പം എപ്പോഴാണ് നടക്കാൻ പോകുന്നത്, രാവിലെയാണോ? അത് 6 മണിക്ക് ശേഷമായിരിക്കുമോ പോകുന്നത്, എങ്ങനെയാണ്? ആ ശരി. അപ്പൊ ഇതൊരു നേരത്തെ എക്സ്ട്രാ ടൈം എടുത്തല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ആ നടക്കാൻ പോകുന്നത് അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ തന്നെ പോട്ടെ. കുറഞ്ഞത് 45 മിനിറ്റ് നടക്കണമെന്നാണ്, അത് വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വരുന്ന 45 മിനിറ്റ്. അത് അത്രയെങ്കിലും നടന്നാലേ നടക്കുന്നതിനോട് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 3 മാസം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം എടുത്തു നോക്കിയൊക്കെ എല്ലാം നോർമലായിരിക്കും. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എല്ലാവരെയും നമുക്ക് നന്നാക്കാൻ പറ്റില്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന രീതി പറയുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉള്ള സ്ട്രെസ് കുറഞ്ഞു കിട്ടും. ഓക്കെ, ശരി, താങ്ക് യു.
1: വിളിച്ചതിന് നന്ദി. മാഡം, ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടറിൻ്റെ മൊബൈലിന് മുന്നിലും ഇതുപോലെ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ നമ്മൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ 3/4 ഭാഗത്തോളം അതിന് മുന്നിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ ശ്രോതാവിനെ പോലെയുള്ള മറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ഈ ഡിജിറ്റൽ യൂസ് ഭയങ്കര കൂടുതലാണ് മാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഇപ്പോൾ അടുത്ത് വരുന്ന യങ്സ്റ്റേഴ്സ്, അതായത് പ്രത്യേകിച്ച് ഈ ഒരു സ്കൂൾ ഗോയിങ് കോളേജ് ഗോയിങ് കുട്ടികൾ കാണുന്നതാണ് പാനിക് അറ്റാക്ക്. അവർ വിചാരിക്കും ടെൻഷൻ സ്ട്രെസ് കൊണ്ടുവരുന്നതാണ്, പക്ഷേ ഇത് അതല്ല. കാരണം ഇത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ എണീറ്റ ഉടനെ ആദ്യം ചെയ്യുന്ന ഫോൺ എടുത്ത് വാട്സപ്പ് നോക്കും ഭൂരിഭാഗം പേര്. അത് കഴിഞ്ഞ് നേരെ അത് ഇൻസ്റ്റയിലോട്ട് പോകും. സോ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബ്രെയിൻ ഒന്നും ക്യാച്ചപ്പ് ചെയ്യുന്നില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കേട്ടുകൊണ്ട് കുറച്ച് നേരം ഇരുന്നാലേ അത് ബ്രെയിൻ സെൻസ് ചെയ്തെടുക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇൻസ്റ്റ ആയിരുന്നാലും ഏതിരുന്നാലും സ്ക്രോൾ, ഇപ്പം യൂട്യൂബ് ആണെങ്കിലും നമ്മൾ ഫോർവേഡ് അടിച്ചാൽ കാണുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബ്രെയിനിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ബ്രെയിന് നമ്മളുടെ സന്തോഷ ഹോർമോണോ അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ഹോർമോൺസൊക്കെ ഉണ്ടാക്കുന്നത് കുറയും, റിലീസ് ചെയ്യുന്നത് കുറയും. അതാണ് ഈ പാനിക് അറ്റാക്കിലേക്ക് വരുന്നത്. ഇതിന് നമുക്കൊരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റ് ബാത്റൂമിലോ അല്ലെങ്കിൽ പല്ല് തേക്കുന്നതിനോ മുന്നോടിയായിട്ട്, അതായത് കട്ടിൽ നിന്ന് എണീറ്റ ഉടനെ തന്നെ ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്, കൈ ഫിംഗേഴ്സ് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് എന്ന് പറയും. അത് നമ്മൾ ചെയ്യണം ഒരു 10 മിനിറ്റ്, എന്നിട്ട് മാത്രമേ പല്ല് തേക്കാവൂ. അതിനുശേഷം മാത്രമേ നമുക്ക് നോക്കണം, ജോലി സംബന്ധമായിട്ട് വാട്സപ്പ് മെസ്സേജാണ് ഇപ്പോൾ എല്ലാവരും ഇടുന്നത്, കാരണം നമ്മൾ രാവിലെ കാണണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞിട്ടേ നമ്മൾ പതുക്കെ അതിലേക്ക് പോകാവും. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും.
1: ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ളതാണ്?
2: സിമ്പിൾ ഫിംഗർ എക്സസൈസ് ആണ്. അതൊന്നുമില്ല മാം, നമ്മളെ തള്ളവിരൽ കൊണ്ട് എല്ലാ വിരലിനെയും ചൂണ്ടുവിരൽ തൊടുക. പക്ഷെ അത് തൊടുന്ന വളരെ അറിഞ്ഞുകൊണ്ടായിരിക്കണം. ഞാൻ ഈ ചൂണ്ടുവിരൽ തൊട്ട അറിയണം, സെൻസ് ചെയ്യണം. അടുത്ത നടുവിരൽ തൊടുന്നു എന്ന് സെൻസ് ചെയ്യണം, മോതിരവിൽ തൊടുന്ന സെൻസ് ചെയ്യണം, ചെറുവിരൽ തൊടുന്ന സെൻസ് ചെയ്യണം. ഇത് വലത്തെ കയ്യിൽ ചെയ്യുന്ന അതേ സമയത്ത് ഇടത്തെ കയ്യിലും ചെയ്യണം, സെയിം ഫിംഗേഴ്സ് ആയിരിക്കണം. അത് സിമ്പിൾ എക്സാമ്പിൾ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ വിരലിനൊക്കെ കുറെ വെട്ട് കണ്ടില്ലേ, അപ്പോൾ ഒരു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം, നടുഭാഗം, കീഴ്ഭാഗം കൗണ്ട് ചെയ്യുന്ന പോലെ. അപ്പം രണ്ട് കയ്യിലും ഒരേ സമയത്ത് നമ്മൾ ചെയ്യുക ഒരേ രീതിയിൽ. ഇതൊരു സിമ്പിൾ എക്സസൈസാണ്. അപ്പോൾ ഇത് ഇതുപോലെ കുറേ എക്സസൈസസ് ഉണ്ട് നമുക്ക്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
3: ഹലോ മാഡം.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ആലപ്പുഴയിലെ രാജേഷ് ആണ്.
1: ആ നമസ്കാരം, ഡോക്ടറായിട്ട് സംസാരിച്ചു.
2: നമസ്കാരം രാജേഷ്.
3: മാഡം
2: പറയണം.
3: ആ എനിക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്, അതായത് ക്രോൺസ് ഡിസീസ് എന്നുള്ള അസുഖം, IBD. അത് നമ്മുടെ വായ് മുതൽ എത്ര വരെയുള്ള ഭാഗങ്ങളെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം എനിക്ക് കുടലിന് ശക്തി കിട്ടുന്ന അല്ലെങ്കിൽ എന്താ അതിന് പറ്റുന്ന യോഗയായിട്ട് എന്താണ് ഉള്ളതായിട്ട്?
2: ഇത് ആക്ച്വലി ഒരു ഇൻഫ്ലമേഷൻ ഡിസീസ് ആണ്. അപ്പോൾ ഇതിന് പർട്ടിക്കുലർ ആയിട്ട് നമുക്കൊരു സ്പെസിഫിക് ആസനാസ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിലെ ഈ അഗ്നി, അതായത് വൻകുടലിനൊക്കെ ഉണ്ടാകുന്ന അഗ്നിയുണ്ട്, ഡൈജസ്റ്റീവ് ഫയർ ഇല്ലേ, അത് ഇമ്പ്രൂവ് ആകും. അപ്പോൾ അത് നമ്മളുടെ കണ്ടീഷന് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യോഗിക് പരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം തയ്യാറാക്കുക. അതായത് ഇപ്പം കുമ്പളങ്ങ ജ്യൂസ് പോലെയൊക്കെയുള്ള PH കുറഞ്ഞ ആൽക്കലൈൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടാകും. അതായത് നമുക്ക് ഈ കുമ്പളങ്ങ ജ്യൂസ്, മാതളങ്ങ ജ്യൂസ്, വെള്ളരിക്ക ജ്യൂസ്, അങ്ങനെയുള്ള ജ്യൂസുകൾ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കൂളിംഗ് പ്രാണായാമാസമുണ്ട്. അതായത് പല്ലുകൾ കടിച്ചു പിടിച്ചിട്ട് ഈ പല്ലിൻ്റെ ഇടയിൽ കൂടെ ശ്വാസം എടുത്ത് മൂക്കിൽ കൂടെ ശ്വാസം വിടുന്ന സദന്ത, അല്ലെങ്കിൽ ശീത്കാരി എന്ന് പറയും അതിനെ. പിന്നെ നാക്കിനെ മേലോട്ട് മടക്കി രണ്ട് സൈഡിൽ കൂടെയുള്ള ദ്വാരത്തിൽ കൂടെ ശ്വാസം എടുക്കും. അപ്പോൾ അത് മൂക്കിൽ കൂടെ ശ്വാസം. ഇത് രണ്ടും കൂളിംഗ് പ്രാണായാമയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന കാരണം എക്സസ് ആയിട്ടുള്ള ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നതുകൊണ്ട് വൺ ഓഫ് ദ റീസൺ ആണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പ്രാക്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇല്ല ഇല്ല, കാരണം ശ്വസനത്തിന് കൂടെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന നശിച്ചു പോയ കോശങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ്. അത് ശ്വാസത്തിൽ കൂടെയാണ് ഈ ഓക്സിജൻ നമ്മളെ ശരീരത്തിൽ വരുന്നത്. ആ ശ്വാസത്തിൽ കൂടെ വന്ന് അത് ബ്ലഡിലുമായിട്ട് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് ഈ ഓരോ കോശങ്ങളിലായിട്ട് എത്തും. അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. അതിന് പ്രാണായാമയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്.
1: മാഡം, പലരും യോഗയെ ഒരു ശാരീരിക വ്യായാമം, ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമായിട്ടാണ് കാണുന്നത് എന്ന് തോന്നുന്നു. അപ്പൊ യോഗയും സാധാരണ ജിം വർക്കൗട്ടുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒന്ന് പറയാമോ?
2: പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അവയർനെസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ മൂവ്മെൻറ്റും അവെയർ ആയിക്കൊണ്ടാണ് ചെയ്യുന്നത്. അസമയം ജിം എന്ന് പറയുന്നത് അങ്ങനെ അല്ല, ഇച്ചിരി വെയിറ്റോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു കൗണ്ടിങ് നമ്പേഴ്സ് കൂടും. അതായത് ഇപ്പം ഇത്ര ഇതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത്ര സെറ്റ് ഓഫ് സീരീസ് ചെയ്യണം എന്നാണ്. പക്ഷെ അതേസമയം യോഗയിൽ അങ്ങനെയല്ല. യോഗയിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ നോക്കും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പം മറ്റത് ജിം എക്സസൈസ് കൂടുതലും ചെയ്യുന്ന നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയ്ക്കാനോ ഒക്കെ ആയിരിക്കും. ഇനിഷ്യൽ ഡേയ്സിൽ നല്ലതാണ്, കാരണം നമ്മൾ എക്സസ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ജിം എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ യോഗ എന്ന് പറയുന്നത് അതല്ല. ഓവറോൾ നമ്മളെ ശരീരത്തിൻ്റെ പുറമേ കാണുന്ന ഈ മസിൽ മാസ് മാത്രമല്ല, ഉള്ളിലുള്ള നമ്മളുടെ അവയവങ്ങളുടെ ആരോഗ്യവും നിലനിർത്താനായിട്ട് നമുക്ക് ഹൃദയമായ ലിവർ ഇതിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ടും നമുക്ക് സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും ഈ ഓക്സിജൻ റിലേറ്റഡ് ആണ്, കാരണം ഈ ഓക്സിജനാണ് ഹീലിംഗ്, അത് ശരീരത്തിൽ എത്തുന്നത് ശ്വാസം വഴിയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എല്ലാ പ്രാക്ടീസിലും ബ്രീത്തിങ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അത് തന്നെയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്.
1: അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ഓക്സിജൻ ഇൻടേക്കിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ പ്രാണായാമം എന്നുള്ള അല്ലെങ്കിലും ഡീപ്പ് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി പറയാമോ?
2: സിമ്പിളാണ്. ഒരു കൈ നമ്മൾ വയറ്റി വയ്ക്കണം, ഒരു കൈ നെഞ്ചി വയ്ക്കണം. നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പം അത് കംപ്ലീറ്റ് എല്ലാ ലോബ്സിലും എത്താൻ വേണ്ടിയിട്ട് രണ്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ വയറ് വീർപ്പിച്ചു കൊടുക്കണം. വയറിൻ്റെ അകത്ത് ശ്വാസം പോവില്ല, പക്ഷെ വയറ് വികസിപ്പിക്കുമ്പോൾ ആ ഓർഗൻസ് ചെറിയൊരു തോതിൽ ഒരു ഡയഫ്രം ഒന്ന് താന്നു വരും. അപ്പോൾ ചെസ്റ്റിലെ സ്പേസ് കൂടും, ലങ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടി നമുക്ക് സ്പേസ് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നു, പതുക്കെ വയറ് വികസിപ്പിക്കുന്നു. അടുത്തത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എയർ എടുക്കുന്ന ശ്വാസം ലങ്സിൽ ഫില്ല് ചെയ്യുന്നു, ചെസ്റ്റ് ലിഫ്റ്റപ്പ് ആകുന്നു, ഷോൾഡർ പുറകിലേക്ക് ആകുന്നു, അപ്പോൾ ഫില്ലായി. ശ്വാസം വിടുമ്പോൾ ആദ്യം തോള് റിലീസ് ചെയ്യുക, ചെസ്റ്റ് താക്കുക, വയർ ഉള്ളിലേക്ക് പോവുക. ഇതാണ് ഡീപ്പ് ബ്രീത്തിങ്, ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടുന്നതാണ്. ഇതിനെ നമ്മൾ സുഖ പ്രാണായാമ എന്ന് പറയും.
1: എല്ലാ പ്രായം
2: എല്ലാവർക്കും ഏത് അസുഖത്തിനും ചെയ്യാം.
1: ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം പരിപാടിയിലേക്ക് തിരികെ വരാം.

0: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
1: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: പരിപാടി തുടരുന്നു.
1: മാഡം, നമ്മൾ എക്സസൈസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസ് റൊട്ടീനുണ്ട്. അവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യണം, ആങ്സൈറ്റി മാനേജ് ചെയ്യണം, മെൻ്റൽ ഹെൽത്ത് നോക്കുന്നുണ്ട്. ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ളൊരു അവയർനെസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ എക്സസൈസും നമ്മൾ വളരെയധികം കഠിനകരമായിട്ട് ചെയ്യുമ്പോൾ അതും ഒരു സ്ട്രെസ് ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നില്ലേ?
2: വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം എക്സസൈസ് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന യോഗ പ്രാക്ടീസ് പോലും നമ്മളെക്കൊണ്ട് പറ്റാത്തതാണെങ്കിൽ അത് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് സമ്മർദ്ദമാണ്. അതൊരു ഒരു റബ്ബർ ബാൻഡ് വലിച്ചു വലിച്ചു വലിച്ചു വിടുന്ന പോലെയാണ്. പിന്നെ തിരിച്ചത് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഒരു റബ്ബർ ബാൻഡ് എത്രത്തോളം വലിക്കുന്നു അത്രയും വലിയും, പിന്നെ പഴയ ഷേപ്പിൽ വരത്തില്ല. അപ്പോൾ അത്രയും വലിയാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ടെയർ ആൻഡ് വെയർ ആണോ ഉണ്ടായത്, അതെല്ലാം നമ്മളെ ശരീരത്തിലുണ്ടാകും. അത് ഇൻഡയറക്ട്ലി നമ്മളുടെ ഒരു പെർസെപ്ഷൻ, നമ്മളൊരു മാനസിക ലെവലിനെ ബാധിക്കും. കാരണം നമ്മൾ ഇത്രയും സ്ട്രെസ് ചെയ്ത് വന്ന് നമ്മളെ സ്വഭാവം മൊത്തത്തിൽ മാറും. നമ്മൾ പണ്ടത്തെ ഒരു ശാന്തരായിട്ടുള്ള ഒരാളാകില്ല. പക്ഷേ അവിടെയാണ് ഈ യോഗയിലെ ധ്യാനത്തിനും ഈ കോൺസെൻട്രേഷൻ ധാരണ ധ്യാന എന്നൊക്കെ പറയുന്ന ടെക്നിക്കിനുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ ഇപ്പം അത് വളരെ ഒരു ആസനയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. നേരത്തെ മാം പറഞ്ഞല്ലോ, ഒരു ഫിസിക്കൽ പ്രാക്ടീസിലേക്ക് മാത്രം പോവാതെ നിങ്ങളുടെ മെൻ്റൽ, അതായത് ഇപ്പോൾ സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ അത് പ്രാണായാമ ചെയ്ത് റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്ത് ധാരണ ടെക്നിക്സ് കോൺസെൻട്രേഷൻ ടെക്നിക്സ് ഉണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾ പൂർണ്ണമായിട്ട് ശരീരം മാത്രമല്ല നമ്മൾ മനസ്സുകൊണ്ടും കുറച്ചൊരു യവനം നമുക്ക് നിലനിർത്താൻ സാധിക്കും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് രവീന്ദ്രൻ.
1: ഓക്കെ, നമ്മുടെ ഇപ്പം ഡോക്ടർ വസുന്ധര വി ആർ ഉണ്ട്, സംസാരിച്ചോളൂ.
2: പറഞ്ഞോണം
3: സാറെ. നമസ്കാരം.
2: നമസ്കാരം
3: സാറേ. ഞാനൊരു ടൈലർ ആണ്. എനിക്ക് 71 വയസ്സുണ്ട്. ഞാൻ 2020 എനിക്ക് ക്യാൻസർ വന്നായിരുന്നു. അത് അടിവയറ്റിലായിരുന്നു, വൻകുടലിൽ ആ ക്യാൻസർ. അന്നൊക്കെ ഞാൻ പ്രാണായാമ യോഗ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അത് ഉണങ്ങാൻ താമസിക്കും. പിന്നെ ഈ ഹേർണിയായി. അതും കുഴപ്പമില്ല, ഏതായാലും മരുന്നൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ എനിക്ക് കഴിഞ്ഞ വർഷം ജൂലൈയിൽ എനിക്ക് ഒരു ബ്ലോക്ക് വന്നു, അതിനെ ടെൻഡ് ഇട്ടു. അതിന് ശേഷം ഞാൻ ഈ യോഗ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നതിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
2: സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കഠിനമായിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യരുത്. അതായത് ശ്വാസം ചെയ്യരുത്. കാരണം നമുക്ക് വളരെ ലഘുവായിട്ടുള്ള താടാസനം, അർദ്ധകടി ചക്രാസനം, അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്യാവൂ. മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ പിടിച്ചു വെക്കത്തില്ലേ, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയം കുറയ്ക്കണം. അതൊന്ന്. രണ്ടാമത് പ്രാണായാമം എല്ലാം ചെയ്യാം, പക്ഷേ ശ്വാസം പിടിച്ചു വെച്ച് പ്രാണായാമം ചെയ്യരുത്. കുംഭകം ചെയ്യാൻ പാടില്ല. ഓക്കെ. പിന്നെ ഇതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പം ഈ വയസ്സും ഈ കണ്ടീഷനും കൂടെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിലാക്സേറ്റ് ചെയ്യുന്ന റിലാക്സേറ്റീവ് ആസനങ്ങളുണ്ട്. അതായത് നിലത്ത് നമ്മൾ ശവാസന പോലെയുള്ള പോസ്റ്ററിൽ കിടന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ പോലെയുള്ള ടെക്നിക്കുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രാക്ടീസുകൾ കുറച്ച് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ
3: ഇല്ല. എനിക്ക് ക്യാൻസറിന് ശേഷം, ക്യാൻസർ വന്നു അതിന് ശേഷം വന്ന ഹെർണിയയിലൊന്നും ട്രീറ്റ്മെന്റിൽ എനിക്ക് മരുന്ന് ഒന്നുമില്ല. ഇപ്പൊ അതിനൊന്നും വ്യാഴം വരുന്നില്ല. അതുകൊണ്ട് പോലെ എനിക്ക് 2025 ജൂലൈയില് ഇതുപോലെ തന്നെ ഈ ബ്ലോക്ക് വന്നപ്പോഴുള്ള അന്നേരം ട്രീറ്റ്മെന്റിന് ശേഷമേ മരുന്ന് വീട് കഴിക്കുന്നുള്ളൂ.
2: അല്ല, അത് മരുന്ന് നമുക്ക് ആരോഗ്യാവസ്ഥക്കനുസരിച്ച് ചികിത്സ എടുക്കണം. അതിനോടൊപ്പം കൊണ്ടുപോകേണ്ട ഒരു പ്രാക്ടീസാണ് യോഗ. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ഗുണം, നല്ല ഒരു മാറ്റമുള്ള സന്തോഷകരമായ കാര്യമാണ്. അത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും കൂടെ എടുക്കാൻ നോക്കണം കേട്ടോ.
3: ഞാൻ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നില്ല, പക്ഷേ എനിക്ക് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചത് എനിക്ക് റേഡിയോയുടെ ഉപയോഗം കാരണമാണ്. അതാണ് എനിക്ക് ഈ റേഡിയോ ഡോക്ടറോട് ചോദിക്കാനുള്ളത്. പണ്ട് കൃഷ്ണനാഥൻ ഡോക്ടറുടെ ഒരു പ്രഭാഷണം കേട്ട അന്നാ എനിക്ക് സംശയം തോന്നി. ഞാൻ ഈ ചെക്കപ്പ് ഇതിന് മുൻനിർത്തുന്നത് അങ്ങനെ, അത് കാരണം എനിക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടി. എനിക്ക് അതുകൊണ്ടാണ് ഇന്നും വിളിച്ച കാര്യം
2: സന്തോഷം.
1: ഇത് തന്നെയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശവും. അപ്പൊ
3: എങ്ങനെയാണ് ഇന്നൊന്നല്ല, ഒരു 10-22 വർഷം മുമ്പ് ഞാൻ ഈ ഡോക്ടർ കൃഷ്ണനെ സാർപ്പം മരിച്ചതല്ലേ, അദ്ദേഹത്തിന്റെ ക്യാൻസറിലെ ആർസിസിലെ സ്വഭാവ ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട് അന്ന് പ്രഭാഷണം പുള്ളിയുടെ ഡോക്ടർ ചെയ്തിരിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ സിനിമയുടെ കേട്ടത് കൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മോചനമായത്.
1: ഓക്കെ, അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ശ്രോതാക്കൾക്ക് ആരോഗ്യകരമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ വിഷയങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം പരിപാടികളുടെ ഉദ്ദേശം. അത് പ്രയോജനപ്പെടുത്തി എന്നറിയുന്നതിൽ സന്തോഷം. മാഡം, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പം PMOS, തൈറോയിഡ്, ആർത്തവ വിരാമം തുടങ്ങിയ ഘട്ടങ്ങളിൽ യോഗ എങ്ങനെ തുണയാകുന്നു? ഇപ്പോൾ നമ്മൾ PCOS-നെയൊക്കെ ഇപ്പം റീനെയിം ചെയ്ത് ഇതായാലും, ഇപ്പോൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വരുന്ന സമയങ്ങളിൽ സ്ത്രീകൾക്ക് എങ്ങനെയാണ് യോഗ സഹായകരമാകുന്നത്?
2: ആ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പം PCOMS ആയിരുന്നാലും ഈ ഇറഗുലർ മെൻസ്ട്രേഷൻ ടൈമിങ് എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ലെവൽ, ഒരു സമ്മർദ്ദം, അതൊരു ഇത്. കാരണം പലരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ്, അപ്പോൾ കുടുംബകാര്യവും നോക്കണം, ജോലിക്കാരിയും നോക്കുമ്പോൾ സ്ട്രെസ് കൂടുതലാണ്. അപ്പം പുറമേ നിന്ന് കാണുന്നത് ഇപ്പം നമ്മളുടെ പാർട്ണറായിരുന്നാലും ഭർത്താവായിരുന്നാലും അവർ പറയുന്നത് ഇതൊരു ചെറിയ ഇഷ്യൂ അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ നമ്മളിൽ കടന്നു പോകുന്ന ആ സ്ട്രെസ് ഹോർമോൺ ചേഞ്ചസ്, കാരണം ഈ ഒരു മാസത്തിൽ 4 പ്രാവശ്യമാണ് ഈ ചേഞ്ച് ഉണ്ടാകുന്നത്, ഹോർമോൺസ് ചേഞ്ച് ആകുന്നത്. ആ ഷിഫ്റ്റിംഗ് ഓഫ് ഹോർമോൺസ് കാരണം ഉണ്ടാകുന്ന ഒരു ഇതായത് ഒരു അവസ്ഥയാണ് ഈ മൂഡ് സ്വിങ്സ് എന്നിപ്പം വളരെ ലഘുവായിട്ട് പറയുന്നത്. അപ്പോൾ ഈ മൂഡ് സ്വിങ്സ് നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ദേഷ്യം വരില്ല, ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതല്ല, വരും. പക്ഷെ ആ വന്ന് അടുത്ത സെക്കൻഡിൽ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് പോകാൻ പറ്റുന്ന അവിടെയാണ് നമ്മളുടെ വിജയം. അതിൽ യോഗയുടെ പ്രാധാന്യം വളരെ കുറിപ്പം. എൻ്റെ പേഴ്സണൽ കാര്യമായിരുന്നാലും അതങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് ഒരു 40 വയസ്സ് കഴിയുന്ന സമയത്താണ് ഈ മെൻസ്ട്രൽ ചേഞ്ചസിന് ഇത്രയും വലുതായിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ യോഗ ചെയ്യുന്ന വ്യക്തിയായിട്ട് കൂടിയും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായി, അതും എനിക്കെപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ പേഷ്യൻസ് വന്ന് പറയുന്നതിനെക്കാട്ടി നമ്മൾ സ്വയം വരുമ്പോഴാണല്ലോ മനസ്സ്. പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ കൂട്ടുകാരായിരുന്നാലും എനിക്ക് അറിയുന്നവരായിരുന്നാലും അവരോടൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഈ ഭയങ്കരമായിട്ട് ശാശ്വതമായിട്ടൊരു പരിഹാരം നമുക്ക് പറയില്ല, പക്ഷെ അവർ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കും. അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഈ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. അത് മെഡിറ്റേഷൻ എന്ന് ഞാൻ പറയില്ല, ഒരു കോൺസെൻട്രേഷൻ പ്ലസ് റിലാക്സേഷനാണ്. ആ ഒരു ടെക്നിക്ക് നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു, പിന്നെ നമ്മൾ തന്നെ നമ്മളുടെ ചോദ്യം ചോദിച്ച് നമ്മൾ തന്നെ അതിൽ ഉത്തരം കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നീ ഇങ്ങനെ റിയാക്ട് ചെയ്തു, എന്തുകൊണ്ട് നീ റിയാക്ട് ചെയ്തു, അതൊക്കെ നമ്മളൊരു ഒരു ഒരു പ്രതിപക്ഷ ഭാവനം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് യോഗയ്ക്ക്. ആ ഒരു ഇതാണ്, നമ്മൾ തന്നെ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ തന്നെ ആൻസർ ചെയ്യുന്നു, പിന്നെ നമ്മൾ നമുക്ക് മുമ്പിൽ ഇരിക്കുന്ന ആളെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇത് ഇങ്ങനെയാണ്, ഇതിനപ്പുറം നമ്മൾ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല എന്നൊരു ചിന്ത നമുക്ക് വരും.

0: ഈ നാല് ക്വാളിറ്റീസ് നമ്മൾക്ക് ഏതിനൊക്കെ ചെയ്യണം? സുഖ ദുഃഖ പുണ്യ അപുണ്യ. മൈത്രി എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സുഖമായിട്ടുള്ള, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എല്ലാ കാര്യവും നീ അക്സെപ്റ്റ് ചെയ്യുക. കരുണ, ഇപ്പം മുമ്പിലിരിക്കുന്ന ഒരാൾ ബുദ്ധിമുട്ടാണ്, നമുക്ക് അറിയുന്നവരാകാം അറിയാത്തവരാകാം, ഇഷ്ടപ്പെട്ടവരാകാം ഇഷ്ടപ്പെടാത്തവരാകാം, തന്നാൽ കഴിയുന്ന രീതി നമുക്ക് ദോഷം വരാത്ത രീതിയിൽ അവരെ പോയി ഹെൽപ്പ് ചെയ്യുക. എമ്പതി, കരുണ എമ്പതി. മുദിത, ഒരാൾ നല്ല കാര്യം ചെയ്താൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ അവിടെ ഒരു ജലസി ഒന്നും ഈഗോയെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്ട്രെസ്സായി, ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാക്കും. ഉപേക്ഷണം, നല്ല കൂട്ടുകാരനായിരിക്കും, ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും, അച്ഛനാകാം അമ്മയാകാം ഹസ്ബൻഡാകാം മക്കളാകാം, പക്ഷെ അവരിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയോ എന്തെങ്കിലും ഒരു ശീലമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്, അവോയ്ഡ് ചെയ്യണം, ഉപേക്ഷിക്കുക. ഈ നാല് ക്വാളിറ്റി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഓരോ അവസരത്തിലും ഓരോ ഭക്ഷണത്തിലും ചിന്തിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു പരിധിവരെ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
2: മാഡം, ചന്ദ്രൻ നായർ പേയാട്.
1: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംശയം ചോദിച്ചോളൂ.
2: ഡോക്ടർ നമസ്തേ.
0: നമസ്തേ
2: ഡോക്ടർ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതരം അസുഖങ്ങൾ കടന്നു വരുന്ന ഈ സാഹചര്യത്തില് ആകാശവാണിയും മാഡവും ഇങ്ങനെ ഒരു പരിപാടി വെച്ചതിൽ വളരെയേറെ അഭിനന്ദനങ്ങളാണ്. ഒപ്പം എനിക്കൊരു ആദ്യം കൂടെ പറയാനുണ്ട് മാഡം. പരമാവധി ശ്രമിച്ചിട്ട് പോലും ഒരു യോഗ ക്ലാസ്സിലേക്ക് നാല് വൃദ്ധന്മാരെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, എന്നിട്ടത് വേണ്ടെന്ന് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതായത് തിരുവനന്തപുരം നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ യോഗ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ സീനിയർ സിറ്റിസിന്റെ പെർസെന്റേജ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് മാഡം. അതെന്താണ്, അതിനെന്താ വെച്ചാൽ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ മാഡത്തിന്റെ വിലയേറിയ അഭിപ്രായം കൂടെ ഒന്ന് പറയണമെന്നാണ് എന്റെ അഭിപ്രായം.
0: ആക്ച്വലി സീനിയർ സിറ്റിസൻസിന്റെ ഒരു ബുദ്ധിമുട്ട്, അതായത് ഇങ്ങനെയുള്ള മുതിർന്ന പൗരന്മാരിലെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്ത് വരിക എന്നുള്ളതാണ്. കാരണം ഒന്നെങ്കിൽ സ്വയം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വരും, അല്ലെങ്കിൽ അവരാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അവർ നിൽക്കുന്ന അവർക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൂട്ടായ്മയായിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മളാൽ പറ്റുമെങ്കിൽ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പോൾ അതാണ് പ്രൈമറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടി അറേഞ്ച് ചെയ്യുക, നമുക്ക് ധനനഷ്ടം ഉണ്ടാകും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം, അതിൽ കൂടുതൽ വേണ്ട, അവരെ തന്നെ നിങ്ങളൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മൾ വന്ന് ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാം. നിങ്ങളുടെ തന്നെ ഏതെങ്കിലും വീട്ടിൽ മുറ്റത്തോ ടെറസിലോ നിങ്ങളെല്ലാവരും കൂടെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു 100 വീടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു 10-20 പേർക്ക് കൂടാൻ പറ്റുന്ന ഒരു വീടിൽ കൂടുക, നമ്മളായിട്ട് പോയി ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർ വരും. അതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്.
2: മാഡം, ഈ പ്രായത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്താഗതിക്കാരും കൂടെ ഇതിനകത്തുണ്ട് മാഡം. മാഡം പറഞ്ഞ കാര്യം ശരി തന്നെയാണ്, അവർക്ക് യാത്ര ചെയ്ത് എത്താനുള്ള ബുദ്ധിമുട്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരിസരത്ത് തന്നെയാണ് മാഡം ഞങ്ങൾ എന്നാ വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്. റെസിഡൻസ് ഏരിയയിൽ റെസിഡൻസിന്റെ കെട്ടണം, അപ്പൊ എന്ന് വെച്ചാൽ വന്നു പോകാമല്ലോ. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ അതിലേക്ക് വേണമോ?
0: അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന യോഗ, കാരണം എല്ലാവർക്കും പറയും യോഗ ഒരുമിൻ്റെ തലകുത്തി നിൽക്കുക അല്ലെങ്കിൽ മാറ്റിൽ ഇരുന്നൊക്കെ ചിരുന്നൊക്കെ ചെയ്യണം. അപ്പോൾ അവർക്ക് നമ്മളൊരു ഫ്രീ ആയിട്ട്, ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, ഒരു ജനറലായിട്ട് ഒരു ക്ലാസ്, അതായത് ഈ രീതിയിലും നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. കാരണം കുറേ വേരിയേഷനിൽ നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അതിൽ പ്രാവീണ്യമുള്ള ഒരു യോഗ ഇൻസ്ട്രക്ടറിനെ അല്ലെങ്കിൽ യോഗ ഗുരുവിനെ കൊണ്ടുവന്ന് അവർക്ക് ആ രീതിയിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, കസേരയിൽ ഇരുന്ന് ചെയ്യാം, തറയിൽ തന്നെ ഇരിക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് കുറച്ചും കൂടെ എന്തോ പറയുന്ന അസ്വീകാര്യത കാണിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ക്ലാസ്സിൽ വരും.
2: ശരി മാഡം, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല മാഡം. ഓക്കെ
0: ഓക്കെ, താങ്ക് യു.
1: വിളിച്ചതിന് നന്ദി മാഡം. കൃത്യമായ യോഗ പരിശീലനത്തിലൂടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വെയിറ്റ് ലോസ് എന്നുള്ളൊരു ലക്ഷ്യത്തിലോട്ടാണല്ലോ ആൾക്കാർ കൂടുതൽ പേരും ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നു. അപ്പോൾ പല ആൾക്കാരുടെയും ധാരണയോ തെറ്റിദ്ധാരണയാണ് യോഗയിലൂടെ നമുക്ക് വെയിറ്റ് ലോസ് അങ്ങനെ അധികം സംഭവിക്കുന്നില്ല, ഫ്ലെക്സിബിലിറ്റിയാണ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഒക്കെയാണ് അതിൽ നിന്നും കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതിലെ സത്യാവസ്ഥ എന്താണ്?
0: യോഗയിൽ കൂടി നമുക്ക് വെയിറ്റ് ലോസ് സാധ്യമാണ്. കാരണം നമുക്ക് ഒരു BMI റേറ്റ് ഉണ്ടല്ലോ, അതിൽ നമ്മളുടെ BMI ഓവർ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് നോർമൽ വെയിറ്റിലേക്ക് കൊണ്ടുവരും. ഈ കൊണ്ടുവരുമ്പം തന്നെ മറ്റ് വ്യായാമ മുറയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് ടോൺ ചെയ്ത് കൊണ്ടുവരും, കൂടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ മസിലോ മാസോ അങ്ങനെയൊന്നും കാണത്തില്ല, പക്ഷെ നമ്മൾക്ക് മറ്റുള്ള ആളെ കാട്ടിയും നമ്മൾ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, സ്റ്റാമിന കൂടുതലായിരിക്കും. അപ്പോൾ

0: വെയിറ്റ് ലോസ് വന്നു കഴിഞ്ഞ്, ഇപ്പം എനിക്കൊരു 60 കിലോ ആണ് എൻ്റെ വെയിറ്റ്, എൻ്റെ നോർമൽ വെയിറ്റ് എങ്കിൽ ഞാനൊരു 70 പോയി, 60 വരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ 60 അത് താഴത്തില്ല. കാരണം വെച്ചാൽ വെയിറ്റ് വളരെ മെലിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല, അത് യോഗയിൽക്കൂടെ സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെ അവർ ഭക്ഷണമൊക്കെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഭയങ്കരമായിട്ട് റെഗുലേറ്റ് ചെയ്ത് ചെയ്യുന്നവരാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ടോൺസിറ്റി ഓഫ് ദി ബോഡി, സ്റ്റാമിന ആൻഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക, എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഫ്ലെക്സിബിലിറ്റി. ഈ ഫ്ലെക്സിബിലിറ്റീൻ്റെ വേറൊരു പേരാണ് ഈ സ്റ്റാമിനയും സ്ട്രെങ്തും എന്ന് പറയുന്നത്. ആ വെയിറ്റ് ലോസ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പം എനിക്കൊരു 60 കിലോ ആണ്, ഇതിൽ നിന്ന് എനിക്ക് 50 കിലോയിലേക്ക് പോകാം, അങ്ങനെ പറ്റത്തില്ല. ഞാൻ പട്ടിണി കിടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്, എവിടെ നിന്നാണ്?
2: പത്തനംതിട്ട ജില്ലയിലെ അങ്ങാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന, 26 വയസ്സുള്ള സുകുമാരി.
1: ഓക്കെ, സംസാരിച്ചോ,
0: പറയണം.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, പറയണം.
2: എനിക്ക് 76 വയസ്സുണ്ട്. രണ്ട് ഒരു 18 കൊല്ലം കൊണ്ട് എന്റെ കാലിന്റെ രണ്ട് കാലിനെ മുട്ടിന് വേദന, ഇപ്പൊ തേയ്മാനം ഉണ്ട്. ഞാന് ഈ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് കഷായവും അവിടുത്തെ ചികിത്സകളൊക്കെ ഇരിക്കുക, എന്നിട്ടൊന്നും വലിയ കുറവൊന്നും കാണുന്നില്ല. ഇപ്പൊ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാലിന്, ഒരു കാലെടുത്ത് വെച്ച് വേറൊരു കാലം അങ്ങോട്ട് മാറ്റി വെക്കാൻ പ്രയാസം. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു യോഗ ചെയ്യാനുണ്ടോ?
0: നീരുണ്ടോ മുട്ടിന്?
2: നീരില്ല.
0: നീരില്ല, തേയ്മാനമാണോ?
2: ഇല്ല, തേയ്മാനോ.
0: രാവിലെ എണീക്കുമ്പോ നല്ല വേദന ഉണ്ടോ? മുട്ടുവേദന ഒക്കെ നന്നായിട്ടുണ്ടോ?
2: രാവിലെ എഴുന്നേൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മള് നടക്കുമ്പോ വലിയ വേദനയില്ല, ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോ കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഒരു 1/2 അടി താഴത്തിലോട്ട് വെച്ചപ്പോ അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോ ഈ പുറകെ ഇരിക്കുന്ന കാല് മടങ്ങുന്ന കാലിന് ഭയങ്കര
0: വേദന. അത് മുട്ടിന് തേയ്മാനം നന്നായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മുട്ടിന്റെ മുകളിൽ, അതായത് നമ്മളെ തൊടഭാഗത്തും നമ്മളെ കാഫ് മസിൽ ഭാഗവും ഇല്ലേ, അവിടെയുള്ള ഈ മുട്ടിനെ പിടിച്ചു വെക്കുന്ന ലിഗമെന്റ്സ് ഉണ്ട്, മസിലിനോട്ട് കണക്ട് ചെയ്ത് ലിഗമെന്റ്സ് ഉണ്ട്, അത് ഭയങ്കര വീക്കാണ്. അതുകൊണ്ടാണ് ഈ വേദന ഭയങ്കരമായിട്ട് നമുക്ക് നടക്കുമ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ ഈ വേദന ഭയങ്കരമായിട്ട് തോന്നുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ പറയുന്ന മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മുട്ട് എക്സസൈസുകളുണ്ട്. അത് യോഗ അല്ല, ശരിക്കും അതൊരു മുട്ടിൻ്റെ എക്സസൈസ് ആണ്. നമ്മൾ ടവൽ ചുരുട്ടി മുട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് കാലും മേലോട്ട്, അത് ഉപ്പൂറ്റി മേലോട്ട് ഉയർത്തണം. അപ്പോൾ തൊടഭാഗത്ത് നന്നായിട്ട് ടൈറ്റാവും. അങ്ങനെയുള്ള എക്സസൈസ് ആണ് ചെയ്യേണ്ടത് യോഗ. ഇതിന് ഇതിനെ നല്ല തേയ്മാനവും നമ്മൾ സാധാരണ ഒരു ടവലോ അല്ലെങ്കിൽ കട്ടിയുള്ള തുണിയോ റോൾ ചെയ്തെടുക്കണം, ചുരുട്ടണം. എന്നിട്ട് അത് നമ്മൾ മുട്ടിന്റെ അടിയിൽ വെക്കണം. എന്നിട്ട് അപ്പൊ മുട്ട് ഇപ്പൊ ഇത്തിരി ഉപ്പൂറ്റി താന്നിരിക്കും, മുട്ട് പൊങ്ങിയിരിക്കും, തൊടഭാഗം താന്നിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ തറയിരുന്ന് ചെയ്യണ്ട, കട്ടിലിരുന്ന് ചെയ്താൽ മതി. എന്നിട്ട് ഈ തറയെ തൊട്ടിരിക്കുന്ന ഈ ഉപ്പൂറ്റിനെ പതുക്കെ മെല്ലെ മേലോട്ട് ഉയർത്തണം. അപ്പൊ എന്ത് പറ്റും, നമ്മളുടെ കാൽമുട്ട് ഈ ഈ ടവലിലോട്ട് ഇങ്ങനെ പ്രസ്സാവും. അപ്പൊ നമുക്കൊരു ചെറിയൊരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ കൺട്രാക്ടിങ് പെയിൻ തോന്നും. അത് ഒരു 5 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് വെക്കണം, ഇങ്ങനെ പിടിച്ചു വെക്കണം. അതിനുശേഷം പതുക്കെ ഉപ്പൂറ്റി താഴ്ത്തി വെക്കണം. അങ്ങനെ ഒരു 3-4 റൗണ്ട് ചെയ്യുക, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം. ഇത് ഫസ്റ്റ് സീരീസാണ്. ഇത് ചെയ്യുമ്പോൾ ആ തേയ്മാനവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന മസിലുകളുണ്ടല്ലോ, മുട്ടിന് മസിലുകൾ, അപ്പൊ ആ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും. ശരിയാ?
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മേഡം, നമ്മൾ യോഗയെക്കുറിച്ച് സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം ഡയറ്റിനെ കുറിച്ചും പറയാറുണ്ടല്ലോ. അപ്പോൾ യോഗയും ഭക്ഷണക്രമവും തമ്മിലുള്ള ബന്ധം എന്താണ്? യോഗ ചെയ്യുന്ന ഒരാൾ നിർബന്ധമായിട്ടും വെജിറ്റേറിയൻ ആകേണ്ട കാര്യമുണ്ടോ?
0: ശരിക്കും യോഗ എന്ന് പറയുന്നത് സാത്വിക് കൺസെപ്റ്റാണ്. അതായത് നമ്മളുടെ യോഗയിൽ മിതാഹാരം എന്ന് പറയുന്നത്, നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും, പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. മിതാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലവും പ്രദേശവും കണക്കിലെടുത്തുകൊണ്ടുള്ള ആഹാരക്രമം. ഇപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് ഇപ്പോൾ പല കാരണം, ഇപ്പം മലമുകളിലുള്ളവർക്ക് അവരുടെ തണുപ്പ് കാരണം അവർക്ക് ചിലപ്പോൾ നോൺ വെജ് കഴിക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും പ്രദേശവും നിങ്ങളുടെ ജീവിത ശൈലിയും അനുസരിച്ചിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുക, അത് ബാലൻസ്ഡ് ആയിരിക്കണം. അതിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും തുല്യ അളവിൽ, അതായത് അളവിൽ വേണം. കഴിക്കുമ്പോൾ മുഴുവൻ വയറ് നിറച്ച് കഴിക്കരുത്, കാൽ വയറ് ഒഴിച്ചിടണം. ഇതാണ് മിതാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മൂന്ന് രീതിയിൽ നമ്മൾ ഭക്ഷണത്തിനെ ഡിവൈഡ് ചെയ്യും, സാത്വിക്, രാജസിക്, താമസിക്. സാത്വിക് എന്ന് പറയുന്നത് ഫ്രഷായിട്ട് ഇപ്പം നമ്മൾ പറിച്ച് എടുക്കുന്ന വെജിറ്റബിൾ, അല്ലെങ്കിൽ ഇപ്പം എടുക്കുന്ന പഴം. ഇപ്പം കടയിൽ വെച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും സാത്വികല്ല, ഫ്രഷായിട്ട് കിട്ടുന്നതാണ് സാത്വിക്. അത് ഓർഗാനിക് ആയിരിക്കണം. രാജസിക് എന്ന് പറയുന്നത് ഇപ്പം കടയിൽ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് രാജസിക്കാണ്, രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇത്രയും ദിവസം കഴിഞ്ഞ് വരുന്നു. കുറച്ച് പഴകിയതെന്ന് പറയില്ല, അത് നല്ലതാണ്. പക്ഷെ അത് കഴിച്ചത് കൊണ്ട് നമുക്ക് ഒരു നമ്മൾ ഇമ്മ്യൂണിറ്റി ലെവലിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വരില്ല. താമസിക്കുന്ന പറഞ്ഞാൽ ഉപയോഗിച്ച ശേഷം പഴകിയ ഭക്ഷണങ്ങൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടെടുക്കുന്ന, ഇപ്പം നമ്മൾ ഇന്ന് വീട്ടിൽ ആട്ടിയ മാവ് ഇന്ന് നമ്മൾ ആട്ടി നാളെ രാവിലെ എടുക്കും, അത് പുളിപ്പ്, ഇന്നിപ്പം ആട്ടി ഇന്നെടുത്ത് അത് സാത്വിക്കാം. അതിനെ പുളിപ്പിച്ചത് രാജസിക്കാം, രണ്ട് ദിവസം കഴിഞ്ഞാൽ താമസിക്കാം. സിമ്പിളാണ്. അപ്പം യോഗയിൽ പറയുന്നത് നമുക്ക് ദഹിക്കണമല്ലോ, അപ്പം എപ്പോഴും സാത്വികമായിട്ടുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്. സാത്വിക് ഇൻ ദ സെൻസ് അത് എപ്പോഴും പ്യുവർ വെജിറ്റേറിയൻ എന്നുള്ളതല്ല, ഫ്രഷ് ആയിരിക്കണം, ലൈവ് ആയിരിക്കണം. പിന്നെ എന്തുകൊണ്ട് നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് അങ്ങനെ കഴിക്കുക ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം, നമ്മളൊരു മൃഗത്തിനെ കൊല്ലുമ്പോൾ അതിൻ്റെ വികാരങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന ഈ ഹോർമോൺസ്, മഡ്രിനൽ ഹോർമോൺസൊക്കെ അതിൻ്റെ മാംസങ്ങളിൽ സ്റ്റോറായിട്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അത് നമ്മളെ ശരീരത്തിൽ അബ്സോർബ് ആവും. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ്, അതാണ് എപ്പോഴും നമ്മൾ മീറ്റ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ സ്ത്രീകളാണ് നമ്മൾ കൂടും, അപ്പോൾ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കൂടും, അത് ആണുങ്ങളുടെ ഹോർമോൺസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇതിനെ ഇപ്പോൾ ചിലപ്പം എല്ലാ നോൺ വെജും ഇഞ്ചക്ഷനൊക്കെ അല്ലേ വയ്ക്കുന്നത്, അപ്പോൾ ആ ഹോർമോൺ നമ്മളെ ശരീരത്തിലും വരും. അതൊരു റീസണാണ്. അത് നോൺ വെജ്, കാരണം നമ്മൾ ഒരാളെ കൊല്ലാനല്ല ശ്രമിക്കുന്നത്, ഒരു ജീവൻ കൊന്ന് അതിന് നമുക്ക് ജീവൻ കിട്ടണ്ട. നമ്മളുടെ ശരീരത്തിന് നമ്മളുടെ ദഹനക്രിയക്കും ഇതായിട്ടുള്ളത് ഫ്രഷായിട്ടുള്ള പച്ചക്കറികളും അതിന് വെച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന രീതിയാണ് കഴിക്കേണ്ടത്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഞാൻ ശൈലജ ആണ്. ശൈലജ,
1: സ്ഥലം കൂടെ പറയൂ.
3: കായംകുളം.
1: ഓക്കെ, സംസാരിച്ചോളൂ.
3: ഡോക്ടറെ, എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റിലൊക്കെ ഒരു കാലിന് നടുവിന്റെ കാര്യമായിട്ട് വേദന വന്നു. അപ്പം എനിക്കൊന്നും നടുവിന് വേദനയില്ല. അപ്പം ബ്ലീച്ചിങ് ആണ്. അപ്പൊ ഞങ്ങള് ഡോക്ടറെ കണ്ടു, ന്യൂറോ ഡോക്ടറെ കണ്ടു. ഇപ്പൊ ഡോക്ടർ വന്ന് സയാറ്റിക്കാനുള്ള പ്രശ്നമാണ്, അതിന് MRI എടുത്തു. അപ്പം ഡിസ്ക് ബൾജിങ് ഉണ്ടെന്ന് പറഞ്ഞു, L4 L5 ഡിസ്ക് ബൾജിങ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തു, 1 മന്ത് ടാബ്ലറ്റ്സ് കഴിച്ചു. ഫിസിയോതെറാപ്പി കഴിച്ചു, പക്ഷെ 2 മാസം റെസ്റ്റ് എടുക്കുന്നു. ഞാൻ ടീച്ചറായിരുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ 2 മാസം ലീവ് എടുത്ത് ഞാൻ ബെഡില് കിടന്നു. പക്ഷെ അതിനുശേഷം എനിക്കതങ്ങ് മാറി. അത് മാറി കഴിഞ്ഞു, പക്ഷെ എനിക്ക് ആ താഴെയുള്ള വേദന അങ്ങ് മാറി. ഇപ്പൊ ഇത്രയും നാളെ പണിയായിരുന്നു. അപ്പൊ എനിക്ക് ഈ L4 L5 എന്ന് പറഞ്ഞ ആ ഡിസ്കിലെ അവിടെ എനിക്ക് അതിനുശേഷം ഒന്ന് വേദന ഉണ്ട്. എനിക്ക് എക്സസൈസ് ഒരു പറഞ്ഞു, ഞാൻ അത് കുറെ 3-4 എക്സസൈസ് ഉണ്ടാകും ചെയ്യുന്നുണ്ടായിരുന്നു, എക്സസൈസ് തെറാപ്പി. പിന്നെ എനിക്ക് ഈ L4 L5 നടു ഭാഗത്ത് അത്രേ എടുത്ത് എനിക്ക് കുറച്ചു നേരമൊക്കെ കുനിഞ്ഞ് ജോലി ചെയ്യുകയില്ല, കുനിയാറേ ഇല്ല. പിന്നെ എനിക്ക് ആ അത്രയും ഭാഗത്ത് എനിക്ക് വേദന ഇപ്പോഴും ഉണ്ടെന്തേലും ചെയ്യുമ്പോൾ എനിക്ക് അത്രയും ഭാഗത്ത് വേദന ഉണ്ട്. അല്ല, താഴെക്കുള്ള വേദന ഇല്ല. ഇപ്പൊ എനിക്ക് യോഗ ഞാൻ ചെയ്യാൻ തുടങ്ങി ഇവിടെ. അപ്പം പിന്നെ സ്ട്രെയിൻ നടുവിന് ചെയ്യുന്ന സ്ട്രെയിൻ ഉള്ള യോഗയൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് പേടിയാണ് പറയാൻ, ഡെൻഡി ആണ്, എനിക്ക് പേടിയാണ് പറയാന്. അപ്പൊ ഞാൻ ഇതുവരെ യോഗ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ.
0: നടുവിന് വേദന എന്ന് പറയുമ്പോൾ L4 L5 ബൾജിങ് പറഞ്ഞില്ലേ, അത് പുറമേ ഉള്ള ബൾജാണോ ഉള്ളിലുള്ള ബൾജായിരുന്നോ? ഉള്ളിലാണ് ബൾജിങ് എങ്കിൽ ഫോർവേഡ് ബെൻഡിങ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഉള്ളിലാണോ ബൾജ്? വെളിയിലല്ല. അതൊന്ന് നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്
3: ഫസ്റ്റ്
0: ശരി. അപ്പൊ അതൊന്ന് നോക്കണം. നമുക്കതിൽ ആന്റീരിയർ പോസ്റ്റീരിയർ എന്ന് എഴുതിയിരിക്കും ബൾജ്. അത് ആന്റീരിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളില്, അതായത് ആ നട്ടലിന്റെ ഫ്രണ്ടിൽ, അതപ്പോൾ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ വരും. പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ നട്ടലിന്റെ ബാക്കിൽ, അപ്പോൾ നമ്മളെ ശരീരത്തിന്റെ മുതുകു ഭാഗത്ത് വരും. അപ്പോൾ ഫ്രണ്ടിലാണ് ബൾജെങ്കിൽ നമ്മൾ ഫോർവേഡ് ബെൻഡിങ് ചെയ്തുകൂടാ, ബാക്കിലാണ് ബൾജെങ്കിൽ ഫോർവേഡ് ബെൻഡിങ് ചെയ്യാം. ആന്റീരിയർ പോസ്റ്റീരിയർ, അതൊന്നും കൺഫേം ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം അതനുസരിച്ച് വേണം ചെയ്യാൻ. കാരണം ഇപ്പോഴും അവിടെ വേദന ഉണ്ടെങ്കിൽ ഇപ്പോഴും അവിടെ കംപ്രഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ആ കംപ്രഷൻ നമ്മൾ വിടണം. അപ്പൊ അന്ന് ഫിസിയോതെറാപ്പി ചെയ്തപ്പോ അവര് റിലീസ് ചെയ്ത് വിട്ട് കാണും. അതുകൊണ്ടാണ് കാലിലോട്ട് റേഡിയേറ്റിംഗ് പോയത്. അപ്പൊ നീരും മാറണം. ഇപ്പം നീരുണ്ടെങ്കിൽ നീര് മാറിയ ശേഷം മാത്രമേ ആസനങ്ങൾ ചെയ്യാവൂ, അല്ലെങ്കിൽ നീര് കൂടും. പിന്നെ ഇതൊന്ന് കൺഫേം ചെയ്യണം, ഫ്രണ്ട് ആണോ ബാക്ക് ആണോ ആന്റീരിയർ ആണോ പോസ്റ്റീരിയർ ആണോ, എന്നിട്ട് അതനുസരിച്ചിട്ട് ആ യോഗ
3: പഠിക്കാൻ.
0: ആന്റീരിയർ ആണെങ്കിൽ ബെൻഡ് ചെയ്യാൻ പറ്റൂല, കാരണം വളയും ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും കംപ്രസ്സാവും. അപ്പൊ ബാക്ക്വേർഡ് ബെൻഡിങ്ങേ പറ്റുള്ളൂ. പോസ്റ്റീരിയർ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ അത് റിലീസ് ചെയ്യും. അങ്ങനെ അത് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ബെസ്റ്റ് ഞാൻ പറയട്ടെ, നിലത്ത് ബുദ്ധിമുട്ടില്ലാത്തത് എന്ന് പറഞ്ഞാൽ പവനമുക്താസനമാണ്. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ നിവർന്ന് കിടക്കുക, മുതുക് മൊത്തം തറയിൽ തൊടിയിക്കണം, സ്പർശിക്കണം. എന്നിട്ട് നോർമലി പവനമുക്താസനം ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാലും ഒരുമിച്ച് മേലോട്ട് ഉയർത്തും 90 ഡിഗ്രി. താങ്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ രണ്ട് കാല് മുട്ടുമടക്കി മുട്ടുമടക്കണം. മുട്ടുമടക്കുമ്പോൾ പാദം നേരെ നമ്മളുടെ ബട്ടക്സിനോട് ഹിപ്പിനോട് ചേർന്ന് വരും. ആ മടക്കണം, അതായത് കാല് മേലോട്ട് ഉയർത്താതെ മുട്ടുമടക്കിയാൽ മതി. അപ്പൊ പാദം ഹിപ്പിനോട് വരും. അപ്പൊ എത്തി കൈ ഒന്ന് ഒരു കാലേ ചെയ്യാവൂ. എത്തി കൈ കൊണ്ട് ഒരു കാല് പിടിച്ച് എത്രത്തോളം നമ്മൾ നെഞ്ചിലോട്ട് ചേർക്കാൻ പറ്റുമോ അത്രയും പറ്റുന്ന പോലെ. ഈ കാലും നെഞ്ചിലോട്ട് വരുന്ന സമയത്ത് മറ്റേ കാലും മടങ്ങിയിരിക്കുവല്ലേ, അതിനെ ഫ്രണ്ടിലോട്ട് നീട്ടണം. ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരും, വലിയ ബുദ്ധിമുട്ട് വരൂല. കാരണം നിലത്ത് തൊടിയിച്ചിരിക്കുന്ന കൊണ്ട് നട്ടല് ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ വളയൂല, ശരിയാ. പിന്നെ കാല് മേലോട്ട് ഉയർത്തുന്നത് കൊണ്ട് നട്ടലിന് വലിയ ബുദ്ധിമുട്ട് വരില്ല. മുട്ടുമടക്കി തന്നെ ചെയ്യുക. റിലീസ് ചെയ്യുമ്പോഴും ഇതേപോലെ മുട്ടുമടക്കി തന്നെ റിലീസ് ചെയ്യുക. ഒരിക്കലും കാല് 90 ഡിഗ്രി ഉയർത്തണ്ട. ആ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണം, വ്യത്യാസം ഉണ്ടോ നോക്കാം. ശരിയാ,
1: ഓക്കെ. വിളിച്ചതിന് നന്ദി മാഡം. യോഗ ഇപ്പോൾ ഒരുപാട് പേർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു പ്രോപ്പറായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയോ ഒന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം അത്തരം ആൾക്കാർ സ്വയം പുസ്തകങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടോ ഒക്കെ, ഇത് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് സുരക്ഷിതമാണോ, ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം എത്രത്തോളം പ്രധാനമാണ്?
0: ആക്ച്വലി ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയി തന്നെ പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തർ ഓരോ രീതിയായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ പവന മുക്താസനം നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും കാല് പൊക്കണം എന്നില്ല. പക്ഷെ അവർക്ക് അല്ലാതെ ഇത് പോലുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും ടീച്ചറിന്. ഇപ്പം നമ്മൾ വീഡിയോസോ ബുക്കോ കാണുമ്പോൾ അവർ ആ സ്റ്റെപ്പ് മാത്രമേ എഴുതുള്ളൂ, അവിടെ വേരിയേഷൻ എഴുതത്തില്ല. ഒരു 3 മാസമെങ്കിലും നമ്മൾ ഡയറക്റ്റ് പഠിച്ചതിന് ശേഷം, ഇപ്പം നേരിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഓൺലൈനിലുണ്ട്. അപ്പോൾ ഓൺലൈനിൽ പിന്നെയും നമുക്ക് കുറേയൊക്കെ കറക്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പം നേരിട്ട് ചെയ്ത് അത്രയും നല്ലത്, കാരണം ടീച്ചർ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഓൺലൈനിൽ അതും പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് നാൾ 3 മാസമെങ്കിലും നമ്മൾ പഠിക്കണം. ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന 1 മാസം പഠിക്കുന്ന, 1 മാസം കൊണ്ട് നമ്മളെ ശരീരം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരത്തേ ഉള്ളൂ. നമ്മൾ പഠിക്കത്തില്ല, അത് ഒരു സമയം എടുക്കും. ഒരു 3 മാസമെങ്കിലും മിനിമം എടുക്കും നമുക്കിതൊന്ന് സെറ്റായി വരാനായിട്ട്. അപ്പോൾ നേരിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ 2-ാമത്തെ ഓപ്ഷൻ ഓൺലൈനാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: ഹലോ, നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
4: അത് കണ്ണൂർ ജില്ലയിൽ കുഞ്ഞിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പടിഞ്ഞാറ്റയിൽ രമേശ് എന്ന് പറയുന്ന ആളാ വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ. നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, പെട്ടെന്ന് ചോദിക്കണേ.
4: ഓക്കെ ഡോക്ടർ, നമസ്കാരം.
0: നമസ്കാരം, പറയണം.
4: ആ, ഞാൻ മുമ്പേ യോഗ ചെയ്ത ഒരാളാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് യോഗ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് എന്നാന്ന് പറഞ്ഞാല്, എന്റെ ഒരു മൂക്കടപ്പ് എന്ന് പറഞ്ഞാൽ പാലം വളഞ്ഞിട്ടില്ല മൂക്കിന്. അപ്പോ ഈ ശ്വാസക്രമം തന്നെ ആദ്യം തന്നെ എടുക്കേണ്ട ശ്വാസക്രമം തന്നെ നമുക്ക് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ അതിന് ചെയ്യേണ്ടത്?
0: ഈ പാലം വളഞ്ഞത് നേരത്തെ ഉള്ളതാണോ? ജന്മന അങ്ങനെയാണോ?
4: അതല്ല, ജന്മനായിട്ടല്ല.
0: അല്ല, എന്ത് പറ്റിയതാ? അസുഖമായിട്ട് വന്നതാണോ അത്?
4: അല്ല, അത് എന്താണ് പാലം എന്തുകൊണ്ടാ വന്നത് അറിയില്ല. പിന്നെ ഡോക്ടറോട് എന്റീരിയർ ഡോക്ടറിനെ ചോദിച്ചാലും പറഞ്ഞു അവരുടെ പൊടി മാറിയിട്ട് നിന്റെ പണിയായിട്ട് ബന്ധപ്പെട്ട് പൊടി മാറിയിട്ടല്ലാണ് ഇല്ല, ഇതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ പാലം പറയുന്നതാ പറഞ്ഞത്.
0: അല്ല, സാധാരണ എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഒക്കെ വരുമ്പോഴാണ് മൂക്കിന്റെ പാലം ഇങ്ങനെ ആകുന്നത്. അപ്പം ഡസ്റ്റ് അലർജി കൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവ്, അല്ലെങ്കിൽ ജന്മനാ വരും. അപ്പോൾ ഒന്നൊരു കാര്യം ചെയ്താൽ മതി, ശ്വാസം എടുത്ത് വിടുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ മൂക്കുവിൽ കൂടെ ചെയ്യുന്നുണ്ട് അനുലോമ വിലോമ സിംഗിൾ നോസ്ട്രൽ ബ്രീത്തിങ്, അത് ചെയ്യുക. നമ്മൾ ഈ നാഡിശുദ്ധിക്കൊക്കെ പോകുന്നതിന് മുന്നേ ഈ ഒരു ബേസിക് ആയിട്ടുള്ളത് ചെയ്യുക, അപ്പോൾ തന്നെ കുറേ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ജലനീതി പോലെയുള്ള ടെക്നിക്സും കൂടെ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മളെ ശ്വാസം എടുത്ത് വിടുന്നതിന് ഹെൽപ്പ് ചെയ്യും.
4: അപ്പോ ഇത് ഞാൻ ചീറ്റൽ ഇതെല്ലാം ചെയ്യാറുണ്ട്, പിന്നെ ശാസ്ത്രം ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പം ആ വീറോ ശ്വാസം എടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് പിന്നെ മുകളിലോട്ട് എടുക്കാൻ കഴിയില്ല. തൈറോട്ടെ വിടുമ്പോഴും ഒരു സൈഡ് മാത്രമേ ഇത്, ഒരു സൈഡ് രണ്ട് സൈഡും അല്ല, മറ്റേ സൈഡാണ് ഇപ്പൊ ഈ മൂക്ക് ഫലം വളവായിട്ടില്ലത്.
0: ആണല്ലേ? ഇപ്പം അല്ല, ഇതിപ്പോ പതുക്കെ പതുക്കെ ചെയ്ത് നോക്കണം. ഓരോ മൂക്കിൻ്റെതായിട്ട് ചെയ്ത് നോക്കുമ്പോ പതുക്കെ പതുക്കെ ശരിയാ ശരിയാ. കാരണം ഇത് എന്തെങ്കിലും അസുഖം കൊണ്ടാണോ വന്നെങ്കിൽ അത് അതിൻ്റെതായ സമയം എടുക്കും. കേട്ടോ?
1: വിളിച്ചതിന് നന്ദി. മാഡം, യോഗയെ ഒരു കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഇന്ന് ഇന്ത്യയിലുള്ള ഉപരിപഠന സാധ്യതകളും അവസരങ്ങളും എന്തൊക്കെയാണ്?
0: മിക്ക കോളേജുകളിലും ഡിഗ്രി കോഴ്സസ് ഉണ്ട്. BSc, ഇപ്പം BSc കെമിസ്ട്രി ഫിസിക്സ് പോലെ BSc യോഗ, BA യോഗ ഉണ്ട്. അത് MSc MA ലെവലുണ്ട്. അത് നമുക്ക് ലിറ്ററേച്ചർ എടുക്കണമെങ്കിൽ MA പോവാം, തെറാപ്പി എടുക്കണമെങ്കിൽ നമുക്ക് MSc പോവാം. MSc കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അത് PhD. പിന്നെ MSc കഴിയുമ്പം തന്നെ ഈ നെറ്റ് എഴുതി കഴിഞ്ഞാൽ കോളേജ് ലെവലിൽ ടീച്ചിങ് പോസ്റ്റസ് ഉണ്ട്. അപ്പോൾ അവർ നെറ്റ് എടുത്തിട്ട് JRF എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhD അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നേരത്തെ തന്നെ PhD മുന്നേ തന്നെ നമുക്ക് കോളേജിൽ കിട്ടും. ഒരുവിധപ്പെട്ട മിക്ക കോളേജുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും യോഗ ടീച്ചിങ് പോസ്റ്റ് ഉണ്ട്. അപ്പം സാധാരണ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന യോഗ ഇൻസ്ട്രക്ടർ കോഴ്സാണ്. അത് 1 മന്ത് ചെയ്ത് അത് നമ്മൾ സാധാരണ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അത് മതിയാവും. അതെല്ലാം നമുക്ക് തെറാപ്പിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ അസുഖമാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ വെറുതെ ഒരു പഠിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരാൾ ഒരു അസുഖം പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള അത്രയും ധാരണയുള്ള ഒരാളായിരിക്കണം. അപ്പോൾ തെറാപ്പി എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ തെറാപ്പി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു മെഡിക്കൽ ഡോക്ടറിൻ്റെ കീഴിൽ വേണം തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത്. തെറാപ്പിസ്റ്റ് കോഴ്സുകളും ഉണ്ട്.
1: ഇപ്പോൾ സാധാരണ ജനങ്ങൾ ഇപ്പോൾ യോഗ പ്രാക്ടീസ് തുടങ്ങണം, അപ്പം വീടിൻ്റെ അടുത്തൊക്കെയുള്ള യോഗ സെൻറ്റേഴ്സ് ആരെങ്കിലുമൊക്കെ പരിശീലനം കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ റിലയബിൾ ആണോ അല്ലെങ്കിൽ പ്രോപ്പർലി അവരെ ട്രെയിൻഡ് ആണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും?
0: ആക്ച്വലി സർട്ടിഫിക്കേഷൻ നോക്കണം. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ അങ്ങനെ നോക്കാതെ പോയി ക്ലാസ്സിൽ കയറും. പക്ഷെ നമ്മളുടെ എല്ലാ ആയുർവേദ ഡിസ്പെൻസറികളിലും എല്ലാ വാർഡുകളിലും ഉണ്ട്, ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മൾ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള നാച്ചുറോപ്പതി ഡോക്ടേഴ്സും ആയുർവേദ ഡോക്ടേഴ്സും തന്നെയാണ് യോഗ ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട്
1: ഇരിക്കുന്നത്.
0: PhD തുടങ്ങിയിട്ടുണ്ട്. അപ്പം അല്ല അപ്പം ഗവൺമെൻറ് തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുമ്പോൾ അത്രയും ഇതായിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ നിന്ന് എടുക്കുകയുള്ളൂ. അതുപോലെ അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ടേഴ്സും ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരു റിലയബിൾ സോഴ്സ്. അതല്ല നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് പോവുകയാണെങ്കിൽ നമ്മൾ ചോദിക്കണം, നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. എന്നാൽ മാത്രമേ ഇതൊരു അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് തുടങ്ങാം എന്നുള്ള ഒരു ധാരണ മാറി കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അത് കാരണമാണ് അസുഖങ്ങൾ മാറാത്തതും. അവർ ഇപ്പം പുതിയ ഇതാണ് തെറാപ്പി, അവർ പറയും ഞാൻ തെറാപ്പിസ്റ്റ് ആണെന്ന് പറയും. അപ്പം നമ്മളിവരെ വിശ്വസിച്ച് നമ്മളെ ശരീരം അവർ കൊടുക്കുന്നത്, അപ്പോൾ അത് വളരെ മോശമാക്കി തിരിച്ചു തരും. അപ്പം നമ്മൾ എന്നെ പോകുന്നവരെന്നെ ചോദിക്കണം, നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്, എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഗൂഗിൾ ഉണ്ടല്ലോ, അത് അംഗീകൃതമായൊരു കോഴ്സാണോ എത്ര നാളത്തെ കോഴ്സാണോ നോക്കുക. എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിന് പോകുന്നതിനെക്കാട്ടിയും ഒരു ഫ്രീ ക്ലാസ്സോ വല്ലതും നമ്മൾ എടുക്കണം. അവരെ പഠിപ്പിക്കുന്നത് കറക്റ്റാണോ, അവർ ഓക്കെ ആണോ എന്ന് നമ്മൾ മനസ്സിലായ ശേഷം മാത്രം നമ്മൾ അതിൽ ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യാം.
1: അതുപോലെ തന്നെ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ടല്ലോ, ഇപ്പം യോഗയ്ക്ക് ഇടയ്ക്ക് ഇപ്പം എന്ത് എക്സസൈസ് ആണെങ്കിലും ഒരു പരിക്ക് പറ്റാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ യോഗയെ സംബന്ധിച്ചിടത്തോളം സേഫായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം.
0: നമുക്ക് കുറേ സപ്പോർട്ടിംഗ് സിസ്റ്റംസ് ഉണ്ട്, അതിന് തന്നെ പ്രോപ്സ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും കുനിയണം പറ്റണം എന്നില്ല. അപ്പം അത് ഓവർ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് ഈ ബാക്കൊക്കെ കയറി വലിയുന്നത്. അപ്പം എനിക്കിപ്പോൾ ഒരു എൻ്റെ കണങ്കാല് വരെ എനിക്ക് കയ്യെത്തുമെങ്കിൽ ആ കണങ്കാല് ഹൈറ്റിന് നമുക്ക് ബ്ലോക്ക്സ് വെക്കാൻ പറ്റും. അപ്പം അത് ബ്ലോക്ക് തന്നെ ആവണം എന്നില്ല, അതിലുള്ള എന്തെങ്കിലും സാധനം. അപ്പം അങ്ങനെ ബ്ലോക്ക്സ് വെക്കുക. അപ്പം നമ്മളെ ബോഡി സപ്പോർട്ടിംഗ് ആണ്. പിന്നെ പ്രായമായവർക്ക് കസേരയിൽ ഇരുന്ന് ചെയ്യാം, പിന്നെ അസുഖമുള്ളവർ വാൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ പരിക്കുകൾ ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ അഡ്വാൻസ് ആസനാസ് ചെയ്യുന്നവരുണ്ട്, ചില ചില കോമ്പറ്റീഷൻസിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പം വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരെ ഓകാസന കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യും. അങ്ങനെ വരുന്ന പരിക്കുകൾക്ക് നമ്മൾ സ്പോർട്സ് ഇഞ്ചുറി ആ ചികിത്സ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്.
1: അപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിയറാണ്. ഒരുപാട് സംശയങ്ങൾ ആൾക്കാരുടെ മാറി എന്ന് വിചാരിക്കുന്നു. അപ്പം പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ശ്രോതാക്കളുമായിട്ട് സംവദിച്ച ഡോക്ടറിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.
5: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യ സംരക്ഷണവും യോഗയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് MS ആശ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, D. മനോജ്, ഒപ്പം ശോഭ BT, അനുപമ RK.

പ്രിയശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രണ്ടു ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. ഒന്നാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി ജൂൺ 16 ആരംഭിച്ച 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശന വേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്.

ആകാശവാണി. സമയം ഇപ്പോൾ 12 മണി. പ്രേക്ഷോതകൾ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചുനക്കര രാമൻകുട്ടി രചിച്ച ശ്യാം ഈണം നൽകിയ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, വീണ്ടും ചലിക്കുന്ന ചക്രം എന്ന ചിത്രത്തിനു വേണ്ടി.

അടുത്ത ഗാനത്തിനുമുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. നാളെ രാവിലെ 11:00 to 12:00 ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്: 9495961 9491 9496553 1. ഒരു നമ്പർ കൂടിയുണ്ട്: 9496563 2. ഓർക്കുക, നാളെ രാവിലെ 11:00 to 12:00 ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം ആണ് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. അറിയിപ്പ് കഴിഞ്ഞു. ഗജകേസരി യോഗം. ഈ ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോനും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ.

ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്.

ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനമാണിത് പൂവിരിയും പുലരി എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിട്ടുള്ളത് പൂജൽ ഖാദറാണ്. ജെറി അമൽദേവാണ് സംഗീതം നൽകിയിട്ടുള്ളത്.

ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി. ഇപ്പോൾ റാണ ഭുവൻ പാടുന്ന ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ബി പ്രകാശ്. ആദ്യഗാനം ഇങ്ങനെ ആരംഭിക്കുന്നു. പിന്നിലേക്കായും മരങ്ങൾ പെയ്യുന്നു, ചാഞ്ഞും ചരിഞ്ഞും മുന്നോട്ടു പോകുന്നു കാലം. ഈ ഗാനത്തിന്റെ രചന എം കെ ദിലീപ്.

കെ ദിലീപ്, അഞ്ചൽ ദേവരാജൻ എന്നിവർ രചിച്ച് ബി പ്രകാശ് സംഗീതം നൽകി റാണാഭുവൻ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. കീബോർഡ് വിനയൻ, തബല ബാലുകൃഷ്ണ, ഗിറ്റാർ നന്ദകുമാർ, റിഥം ഷിജു.

0: ഉച്ചയ്ക്ക് 12:20 ഡോക്ടർ ബി അരുന്ധതി, രാധിക തിലക് എന്നിവർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സമയം 12 മണി കഴിഞ്ഞ് 59:58. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. Veena എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6th ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. PM ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.

0: യു ഡി എഫ് സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി എം ജോൺ, ശ്രീ പി സി വിശ്വനാഥ്, സി എം ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്.
1: നിയമസഭാ സാമാജികർക്കുള്ള ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നത് കേരളത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതു താൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കാര്യങ്ങൾ വിശദമായി പഠിച്ച് സഭയിൽ അവതരിപ്പിക്കുന്നതിന് നന്നായി ഗൃഹപാഠം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ഓഫീസിലാണ് വീണ ഹാജരായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇന്ന് എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാം ഘട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ നിരവധി പ്രമുഖർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗാ ദിനത്തിന്റെ പ്രമേയം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലിഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. സംസ്ഥാനത്ത് +1 ആദ്യ അലോട്ട്മെന്റ് പ്രവേശനം ഇന്നുകൂടി. അലോട്ട്മെന്റ് ലഭിച്ചവർ വൈകിട്ട് 4 പ്രവേശനം നേടണം. ഈ മാസം 22 രണ്ടാം ഘട്ട അലോട്ട്മെന്റും 29 മൂന്നാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ് ലീഗിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിലെ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയെ എതിരില്ലാത്ത 3 തകർത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന വിജയക്കൊടി നാട്ടി. തന്റെ 6 ലോകകപ്പിൽ അർജന്റീനയ്ക്കായി 200 അന്താരാഷ്ട്ര മത്സരം കളിക്കാനിറങ്ങിയ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്കാണ് അർജന്റീനയ്ക്ക് സ്വപ്നതുല്യമായ വിജയം സമ്മാനിച്ചത്. ഒരു റിപ്പോർട്ട്.
3: കളിമുറ്റത്ത് നീലയും വെള്ളയും ജേഴ്സി അണിഞ്ഞ മാലാഖ ഒരിക്കൽ കൂടി അവതരിച്ചപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം ആനന്ദ കടലിൽ നീന്തി. സ്ക്രീനിൽ കണ്ണുനട്ട് ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ മാന്ത്രിക നിമിഷം യാഥാർത്ഥ്യമായി. ഒന്നല്ല 3 ആ മിശിഹാ സ്പർശം. ലയണൽ ആന്ദ്രേസ് മെസ്സിക്ക് ലോകകപ്പിലെ ആദ്യ ഹാട്രിക്. മെസ്സി ഒരു കളിക്കാരന്റെ പേരല്ല, മറിച്ച് ഫുട്ബോളിന്റെ ആത്മാവാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട മറ്റൊരു പോരാട്ടം. ആവേശം അതിരുകടന്ന നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾക്കൊടുവിൽ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് ഐതിഹാസിക വിജയത്തുടക്കം. പുകണ്ടാതിരികൾ മായിച്ച ആരാധക വൃന്ദം അർജന്റീനയുടെ പതാകയേന്തി ആഹ്ലാദ നൃത്തം ചവിട്ടി. ലോകകപ്പിൽ ആകെ 16 തികച്ച അർജന്റീനിയൻ സൂപ്പർ സ്റ്റാർ, ജർമ്മനിയുടെ ഇതിഹാസ താരം മിറാസ്ലോവ് ക്ലോസെയുടെ എക്കാലത്തെയും വലിയ ലോകകപ്പ് ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡിനൊപ്പമെത്തി. ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും 38 സ്വന്തം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന 2 കൂടി ഡിസ്ചാർജ് ചെയ്തു. ജില്ലയിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. താഴേക്കാട് PTM HSS സ്കൂൾ അധ്യാപകൻ

0: ജിജോ മോഹനാണ് മരിച്ചത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മൂലബിംബത്തിന്റെയും ശ്രീകോവിലിലെ പരിവാര ദേവതാ വിഗ്രഹങ്ങളുടെയും നവീകരണ ക്രിയ മറ്റന്നാൾ ആരംഭിക്കും. 1065 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിലാണ് നവീകരണ പ്രവൃത്തികൾ. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: 275 വർഷം മുൻപ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് സങ്കീർണമായ കടുശർക്കരയോഗത്തിൽ നിർമ്മിച്ചതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം. ആയുർവേദ ഔഷധങ്ങളും വിവിധതരം മണ്ണും ഇതര വസ്തുക്കളും ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണിത്. കാലപ്പഴക്കം കാരണം മൂലവിഗ്രഹത്തിനും പരിവാര ദേവതകളുടെ വിഗ്രഹങ്ങൾക്കും കേടുപാടുണ്ടെന്ന് 2017 വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. AR ദുരൈകൃഷ്ണസ്വാമി, തൃക്കോഷ്ടിയൂർ മാധവൻ എന്നിവരാണ് ശില്പിമാർ. ബിംബങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള മണ്ണും മറ്റു പദാർത്ഥങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. നവീകരണം പൂർണ്ണതോതിൽ നടക്കുന്ന കാലത്ത് ദർശന സമയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ക്ഷേത്ര അധികൃതർ അറിയിച്ചു.
0: കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ കെടാവിളക്കിന്റെ പാത്തിക്ക് കേടുപാട് സംഭവിച്ചു. June 15 വൈകുന്നേരം ജീവനക്കാർ ക്ഷേത്രം തുറക്കുന്നതിനിടെ വാതിൽ പാളി തട്ടിയാണ് കേട് സംഭവിച്ചത്. കുടിമരച്ചുവട്ടിൽ നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന വാതിലിനും വെലികലിനും നടുവിലായാണ് കെടാവിളക്ക് സ്ഥാപിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് തിരുവാഭരണ കമ്മീഷൻ ഇന്ന് പരിശോധന നടത്തും. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെൻറ്റ് ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബാരലിന് 5.4% ഇടിഞ്ഞ് വില 78.66 ഡോളറിലെത്തി. ഈ വർഷം മാർച്ചിന് ശേഷം ഇതാദ്യമായാണ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴെ എത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. Veena എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6th ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി സമയം 12:40 മിനിറ്റും 20 സെക്കൻഡും.

0: മൈഗ്രെയിനും ഹോമിയോ ചികിത്സയും. ഡോക്ടർ ഷാജി എം സ്റ്റാൻലി സംസാരിക്കുന്നു.
1: ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദനയ്ക്ക് അടിമകളാകാത്തവരായി നമ്മിൽ ആരും തന്നെ ഉണ്ടാകാൻ ഇടയില്ല എന്നതാണ് വാസ്തവം. മറ്റ് പല രോഗങ്ങളിലും പ്രാരംഭ ലക്ഷണമായി തലവേദന ഉണ്ടാകാറുണ്ട്. ആയതിനാൽ തുടക്കത്തിൽ തന്നെ തലവേദനയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് തക്കതായ ചികിത്സ തേടണം. മൈഗ്രെയിൻ എന്ന പേര് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണ്. ഇത്തരം തലവേദനകളെ കൊടിഞ്ഞി, ചെന്നിക്കുത്ത് എന്നീ പേരുകളിലാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. രോഗികൾക്ക് അസഹനീയമായ വേദനയും അസ്വസ്ഥതയും മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം തലവേദനകൾ. തലവേദനകളിൽ 5% മുതൽ 10% വരെ മാത്രമേ മൈഗ്രെയിൻ വിഭാഗത്തിൽ പെടുകയുള്ളൂ എന്നത് അറിഞ്ഞിരിക്കണം. ഇനി മൈഗ്രെയിനിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ശക്തമായ തലവേദന നെറ്റിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ചിലപ്പോൾ രണ്ടു വശത്തുമോ ആരംഭിച്ച് ക്രമേണ തല മുഴുവനായും കണ്ണുകൾക്ക് മുകളിലായും തുടർന്ന് ചെവി, താടിയെല്ല്, കഴുത്തിന്റെ പിൻഭാഗം എന്നിങ്ങനെ വേദന വ്യാപിക്കുന്നു. തലയ്ക്ക് മൊത്തത്തിൽ ഒരുതരം മന്ദത അനുഭവപ്പെടുകയും കണ്ണിന് മുകളിൽ നിറങ്ങളായോ കറുത്ത പൊട്ടുകളായോ ഇത് അനുഭവപ്പെടുകയും ചെയ്യാം. അതോടൊപ്പം ചെവിയിൽ ശബ്ദം തോന്നുക, കൈകാലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുക, സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവയും രോഗികളുടെ ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. രോഗികൾക്ക് കൂടുതൽ ശബ്ദം കേൾക്കുന്നതും ശക്തിയുള്ള പ്രകാശത്തിൽ നോക്കുന്നതും അസഹനീയമായി അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് മനം പുരട്ടലും ഛർദിയും ഉണ്ടാകാനും സാധ്യതയുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മൈഗ്രെയിൻ വിഭാഗത്തിൽപ്പെട്ട തലവേദന ഉണ്ടാകാറുണ്ട്. എങ്കിലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണിത്

0: കൂടുതലായി കണ്ടുവരുന്നത്. സ്ത്രീകളിൽ ഏകദേശം പുരുഷന്മാരിൽ ഉള്ളതിനേക്കാൾ 3 ഇരട്ടി മടങ്ങ് മൈഗ്രെയിൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സ്ത്രീകളിലെ ഈസ്ട്രജനിലും മറ്റ് ഹോർമോണുകളിലും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, ഗർഭധാരണം, ആർത്തവചക്രം, ആർത്തവവിരാമം ഇവയൊക്കെ മൈഗ്രെയിനിന് കാരണങ്ങളായി പൊതുവെ കണ്ടുവരുന്നു. തലവേദനയുടെ 1-ാം ഘട്ടത്തിൽ രക്തക്കുഴലുകൾ അമിതമായി സങ്കോചിക്കുകയും അതുപോലെ തന്നെ വികസിക്കുകയും ചെയ്യുന്നത് മൂലം രക്തയോട്ടം ശരിയായി നടക്കാതെ മുഖത്ത് വിളർച്ച പ്രത്യക്ഷപ്പെടുകയും അതേ തുടർന്ന് മനം പുരട്ടൽ, ഛർദി എന്നിവയോടെ തലവേദന അതിൻ്റെ പാരമ്യത്തിലെത്തുന്നു. മൈഗ്രെയിനിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ആധുനിക വൈദ്യശാസ്ത്രം വ്യക്തമായി ഒന്നും പ്രതിപാദിക്കുന്നില്ല എങ്കിലും രക്തത്തിലെ ചില ഹിസ്റ്റാമിനുകളുടെ സാന്നിധ്യം, രക്തചംക്രമണത്തിലുണ്ടാകുന്ന താളപ്പിഴകൾ, രക്തക്കുഴലുകൾ അമിതമായി വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുക, ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇവ മൂലം തലച്ചോറിൻ്റെ ആന്തരിക പ്രക്രിയകളിലുണ്ടാകുന്ന ക്രമമല്ലാത്ത വ്യതിയാനങ്ങൾ, ഇവയൊക്കെ കാരണങ്ങളിൽപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ അമിതമായ ഉത്കണ്ഠ, ഭയം, അതേപോലെ ഉറക്കക്കുറവ്, ശരീര ജലാംശം കൂടുതലായി നഷ്ടപ്പെടുക തുടങ്ങിയവയൊക്കെ മൈഗ്രെയിനിന് കാരണമായി വൈദ്യശാസ്ത്ര ലോകം സാക്ഷ്യപ്പെടുത്തുന്നു. ഏതു പ്രായത്തിലും രോഗം ആരംഭിക്കാമെങ്കിലും കൗമാരപ്രായത്തിൽ ആരംഭിച്ച് 30 വയസ്സിനോടടുക്കുമ്പോൾ മൈഗ്രെയിൻ അതിൻ്റെ പാരമ്യത്തിലെത്തുകയും 50-55 വയസ്സുവരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നതായാണ് സാധാരണ കണ്ടുവരുന്നത്. മാതാപിതാക്കളിൽ ഒരാൾക്ക് ഈ രോഗമുണ്ടെങ്കിൽ ഏതാണ്ട് 50%, രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ അത് 80% അടുത്ത തലമുറയിലേക്ക് മൈഗ്രെയിൻ പകരാനുള്ള സാധ്യത കണ്ടുവരുന്നു. രോഗികൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അടുത്തതായി പറയാം. തലവേദനയുള്ള സമയങ്ങളിൽ കഴിവതും വെളിച്ചം കുറവുള്ളതും ശബ്ദശല്യം ഇല്ലാത്തതുമായ മുറികളിൽ രോഗി വിശ്രമിക്കുവാൻ ശ്രദ്ധിക്കണം. ഭക്ഷണ ക്രമീകരണത്തിനും വളരെ പ്രാധാന്യമുണ്ട്. കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, കാപ്പി, ചായ ഇവ ഒഴിവാക്കുക. പുകവലി, മദ്യപാനം ഇവ പാടെ വേണ്ടെന്ന് വയ്ക്കുക. ടിന്നിലടച്ചതും ഉപ്പിലിട്ടതും നല്ലതല്ല. മാംസം, മുട്ട, മത്സ്യം, ഐസ്ക്രീം തുടങ്ങിയ തണുത്ത ആഹാരപദാർത്ഥങ്ങൾ, തൈര് ഇവയുടെ ഉപയോഗം നിയന്ത്രിക്കുകയും കഴിവതും ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം. ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടി ഇനി പറയാം. രക്തപരിശോധന, MRI, CT scan എന്നിവ വളരെ പ്രാധാന്യമർഹിക്കുന്ന പരിശോധനകളാകയാൽ അവ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. രോഗിയുടെ വ്യക്തിഗത മെഡിക്കൽ വിവരങ്ങളും ജീവിതശൈലി രോഗങ്ങളും പാരമ്പര്യ രോഗങ്ങളുടെ വിവരങ്ങളും റിപ്പോർട്ടുകളും പ്രാധാന്യമർഹിക്കുന്നതായതിനാൽ അത് ചികിത്സാവേളയിൽ ഡോക്ടറെ ധരിപ്പിക്കേണ്ടതാണ്. മൈഗ്രെയിൻ എന്ന തരം തലവേദനകൾ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് പൂർണ്ണമായും സുഖപ്പെടുത്താനാകും എന്നതാണ് സത്യം. രോഗിക്ക് മുൻപുണ്ടായിട്ടുള്ള രോഗവിവരങ്ങൾ, രോഗത്തിന്റെ പഴക്കവും കാഠിന്യവും, കട്ടികൂടിയ ചിലതരം ഔഷധങ്ങൾ, ശരീര കോശങ്ങളിൽ ഏൽപ്പിച്ച ക്ഷതം ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാകും രോഗത്തിന് എത്രനാൾ ചികിത്സ തുടരണമെന്ന നിഗമനത്തിൽ ഡോക്ടർ എത്തുന്നത്. ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര പ്രകാരം ജീവശക്തിക്ക് അഥവാ വൈറ്റൽ ഫോഴ്സിനുണ്ടാകുന്ന തകരാറുകളാണ് ഒരു വ്യക്തിയെ രോഗിയാക്കുന്നത്. ഈ തകരാറുകളുടെ പരിഹാരം ജീവശക്തിയെ ബലപ്പെടുത്തുന്ന ഔഷധങ്ങളിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ജീവശക്തിയെ ക്രമപ്പെടുത്താനും തകരാറുകൾ പരിഹരിക്കാനുമായി ആവർത്തന സിദ്ധാന്ത പ്രകാരം നിർമ്മിക്കുന്ന ഹോമിയോപ്പതി ഔഷധങ്ങൾ കൊണ്ട് സാധിക്കുന്നു. ഔഷധശക്തി രോഗശക്തിയുടെ മേൽ പ്രതിപ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഹോമിയോപ്പതി ഔഷധങ്ങൾ പരീക്ഷിക്കുന്നത് ആരോഗ്യമുള്ള മനുഷ്യ ശരീരത്തിലാണെന്നുള്ളത് കൊണ്ട് രോഗികളുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ തലങ്ങൾ അപഗ്രഥിച്ച് അനുയോജ്യമായ ഔഷധം തിരഞ്ഞെടുക്കുന്നതിനും സാധിക്കുന്നു. ഇത് വലിയൊരു നേട്ടമാണ്. ഈ ഔഷധങ്ങൾ ആവശ്യമായ ആവർത്തനത്തിലും മാത്രയിലും നൽകിയാണ് ചികിത്സ നടത്തുന്നത്. സാധാരണയായി മൈഗ്രെയിനിന് നൽകി വരുന്ന ഔഷധങ്ങളെ കുറിച്ചുകൂടി ഇനി പറയാം. ബെലഡോണ, ബ്രയോണിയ ആൽബ, ഇഗ്നേഷ്യ, ജെൽസീമിയം, ഐറിസ് വെഴ്സിക്കോളർ, സാങ്ക്വിനേറിയ, നേട്രം മ്യൂരിയാറ്റിക്കം, നെക്സോമിക്ക, സെപ്പിയ, സൈലീഷ്യ എന്നിവ അവയിൽ ചിലതാണ്. ഹോമിയോപ്പതി ചികിത്സാശാസ്ത്രത്തിൽ വൈദഗ്ധ്യവും അംഗീകൃത മെഡിക്കൽ യോഗ്യതയുമുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണവും മേൽനോട്ടത്തിലും മതിയായ കാലയളവിൽ ഔഷധം കഴിച്ചാൽ മറ്റ് യാതൊരു ദൂഷ്യഫലങ്ങളുമില്ലാതെ മൈഗ്രെയിനിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം നേടാൻ ആകുമെന്നതിന് യാതൊരു സംശയവുമില്ല.
1: മൈഗ്രെയിനും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഷാജി എം സ്റ്റാൻലി സംസാരിക്കുകയായിരുന്നു. ഇത്

0: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
1: കൊതുകിൽ നിന്നും സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ സംരക്ഷണ മാർഗം. ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ കെട്ടി നിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
0: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കി കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജനം ഉറപ്പുവരുത്തുകയും വേണം.
1: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ചെറിയ പനി വന്നാൽ പോലും ഡെങ്കിപ്പനിയുടെ ലക്ഷണമെന്ന് തോന്നിയാൽ ധാരാളം പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുക. പനി കുറയുന്നതിനുള്ള മരുന്ന് കൊടുത്തതിനു ശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് ഡോക്ടർ സി കെ സനിയ സംസാരിക്കുന്നു.

0: സമയമിപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംഗോ പോരാട്ടം ഇന്ന് രാത്രി 10:30. വാർത്തകൾ വിശദമായി. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വാണിജ്യത്തെ തടസ്സപ്പെടുത്തിയതായും ഫ്രാൻസിൽ G7 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഔട്ട്റീച്ച് സെഷനിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യങ്ങൾക്കിടയിലെ പങ്കാളിത്തത്തിൽ ഐക്യദാർഢ്യത്തിനും തുല്യതയ്ക്കും പ്രാധാന്യമുണ്ടെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. കൊങ്കോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിനും ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും G7 ആവർത്തിച്ചു. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായി സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി ശ്രീ മോദി ഉഭയകക്ഷി തലത്തിൽ ചർച്ച നടത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
2: കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. രണ്ട്, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റും നൽകണം എന്നതാണ്. PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവര് റിപ്പോർട്ട് സമർപ്പിക്കും.
1: നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഇതിനായി ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. 21 നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്ക് സായുധ സേനയുടെ കൂടി സഹായത്തോടെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് പറഞ്ഞു.
3: इस बार 37 दिन के अंदर हम परीक्षा करा रहे हैं, जिसमें कि बहुत जो उसमें सामान्यतः 4 से 5 महीने 6 महीने का समय लगता है, तो उस चीज को कंप्रेस करने के लिए जो मूवमेंट में समय लगता है 15-20 दिन का लगता था, वो 3 से 4 दिन में करने के लिए हमने मिनिस्ट्री ऑफ डिफेंस एयरफोर्स की भी सहायता ली है, जिससे कि प्रश्न पत्र सुरक्षित तरीके से अपने गंतव्य स्थान तक पहुंच जाए.
1: 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിൽ എത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 1.54 ലക്ഷം കോടി രൂപയായിരുന്നു. 15.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. 2020-21 കാലയളവിനേക്കാൾ 110% വർധനയാണിത്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ വ്യക്തമാക്കുന്നതാണ് ഈ വളർച്ചയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈക്കോൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സുസ്ഥിര പരിഹാരം കണ്ടെത്തുന്നതിനായി കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ഭൂപേന്ദർ യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതലയോഗം ചേർന്നു. വൈക്കോലിന്റെ വ്യാവസായിക ഉപയോഗം പ്രോത്സാഹിപ്പിച്ചും പൊതുജന അവബോധം സൃഷ്ടിച്ചും കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ഡൽഹിയിലെ 70 താലൂക്കുകളിൽ ഇത് സംബന്ധിച്ച നിരീക്ഷണം സജീവമാണെന്നും ശ്രീ ചൌഹാൻ യോഗത്തിൽ പറഞ്ഞു. 2026-27 വർഷത്തിൽ വിള അവശിഷ്ട മാനേജ്മെന്റ് പദ്ധതിക്ക് കീഴിൽ 544 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇതിൽ 272 കോടിയിലധികം രൂപ ഇതിനകം തന്നെ വിതരണം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബ്രന്റ് ക്രൂഡ് വില 5.4% താഴ്ന്ന് $78 മാർച്ച് മാസത്തിന് ശേഷം ആദ്യമായാണ് ബാരലിന് വില $80 താഴെ എത്തുന്നത്. US ഇറാൻ സമാധാന കരാറിൽ ധാരണയായതിനും ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രഖ്യാപനം വന്നതിനും പിന്നാലെയാണ് എണ്ണവില താഴാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില $120 വരെ എത്തിയിരുന്നു. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ ഇന്ത്യയുടെ സുവർണകാലമായിരുന്നു കഴിഞ്ഞ 12 വർഷങ്ങൾ. രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഇക്കാലയളവിൽ നടപ്പിലാക്കിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചത് ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെ പ്രതീകമായി മാറി. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ 850 കോടിയോളം രൂപ ചെലവഴിച്ച് 1ാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും സമന്വയമാണ്. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് ഇക്കാലയളവിൽ തുടക്കമിട്ടത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 8-ാമത് ബ്രിക്സ് ലഹരി വിരുദ്ധ കർമ്മസമിതി വെർച്വൽ യോഗം ചേർന്നു. ഇന്ത്യ, ചൈന, എത്യോപ്യ, ഇന്തോനേഷ്യ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. മയക്കുമരുന്ന് വെല്ലുവിളികൾ സംബന്ധിച്ച നിലവിലെ സാഹചര്യങ്ങളടങ്ങിയ റിപ്പോർട്ടുകൾ പ്രതിനിധികൾ യോഗത്തിൽ കൈമാറി. ലോകത്തെ ഫുട്ബോൾ ഇതിഹാസങ്ങൾക്ക് മാറ്ററിയിച്ച ദിനമായിരുന്നു ഇന്നത്തെ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ. അർജന്റീനിയൻ ഇതിഹാസം മെസ്സിക്കൊപ്പം ഫ്രഞ്ച് താരം എംപാപ്പയും നോർവീജിയൻ താരം എർലിംഗ് ഹാർലൻഡും ഇന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ലോകകപ്പിൽ അർജന്റീനയുടെ ഉജ്ജ്വല തുടക്കത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
5: ലോകം കാത്തിരുന്ന ആവേശപ്പോരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസാരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17-ാം മിനിറ്റിൽ തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു. മധ്യനിര താരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14-ാം ഗോളായിരുന്നു അത്. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തെ ദിവസം.
1: ഗ്രൂപ്പ് ജെയിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 1:30 ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ പരിശോധ ഉൽപാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
0: ആകാശവാണി സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഓർക്കുക വല്ലപ്പോഴും എന്ന ചിത്രത്തിലെ ഗാനമാണ് സുദീപ് കുമാർ പാടിയത്. ചങ്ങമ്പുഴയുടെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9495964321, 9495655321. ഒരു നമ്പർ കൂടിയുണ്ട്: 9495956321. നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. ഇനി നമുക്ക് സവിധം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം രചിച്ച ഒരു ഗാനം കേൾക്കാം. ജോൺസന്റെ സംഗീതത്തിൽ MG ശ്രീകുമാറും സുജാതയുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

വിനീത് ശ്രീനിവാസൻ രചന നിർവഹിച്ച് ഷാൻ റഹ്മാൻ ഈണം നൽകി. തട്ടത്തിൻ മറയത്തെന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണിത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

അറബിക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി പൂജൽ ഖാദർ രചിച്ച് എം കെ അർജുനൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനത്തെ തുടർന്ന് സായിവർ തിരുമേനി എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസും സുജാതയും.

നിന്നിഷ്ടം എന്നിഷ്ടം. ഈ ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കണ്ണൂർ രാജൻ.

വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ 5563321 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷയം ഇതാണ്: ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഇതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. അറിയിപ്പ് കഴിഞ്ഞു. ഇനി ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ രചിച്ചൊരു ഗാനം കേൾക്കാം. കോരിത്തരിച്ച നാൾ എന്ന ചിത്രത്തിനു വേണ്ടി എം കെ അർജുനനാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഗായകൻ യേശുദാസ്.

ഇനി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം അഗ്നിദേവൻ.

ഒരു വർഷം ഒരു മാസം. ഈ ചിത്രത്തിനു വേണ്ടി പൂജൽ ഖാദർ രചിച്ച ഗാനം ഇനി കേൾക്കാം. രവീന്ദ്രനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഗായകൻ യേശുദാസ്.

ഒരു ഗാനം കൂടി പൂജൽ ഖാദർ രചിച്ച് ശങ്കർ ഗണേഷ് ഈണം നൽകി. ചിത്രയും കൃഷ്ണചന്ദ്രനും പാടിയതാണ് ഈ ഗാനം, ചക്കിക്കൊത്തൊരു ചങ്കരൻ എന്ന ചിത്രത്തിന് വേണ്ടി.

0: Union Minister for Environment, Forest and Climate Change Bhupendra Yadav today said that India has already brought 21.76 million hectares of land under restoration efforts against its target of restoring 26 million hectares by 2030. He said this while addressing the event to commemorate World Day to Combat Desertification and Drought 2026 in New Delhi. Speaking on the theme of this year's observance, Rangelands Recognize, Respect, Restore, Mr. Yadav cited India's desertification and land degradation atlas and said that around 29% of the country's geographical area is affected by land degradation and desertification.
1: We fully reaffirm our ministry's commitment declared by the Honorable Prime Minister during the COP 2014 Delhi Declaration, where it was pledged that we would work toward the restoration of 26 million hectares of land by the year 2030. Under the Government of India's Green India Mission, we have already carried out work on approximately 1.7 lakh hectares of land. Furthermore, with the support of CAMPA, we have also successfully undertaken forestation effort across 3.2 lakh hectare of land over the past 5 years.
2: हम लोगों ने forestation करने का काम किया है.
0: This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Union Minister for Electronics and Information Technology Ashwini Vaishnav today said India has emerged as a major electronics manufacturing hub and is now the world's sixth largest exporter of electronics. He was speaking after inaugurating the new manufacturing facility of US-based company Jabil at Ranjangaon MIDC in Pune. Mr. Vaishnav said that under the leadership of PM Modi, India has transformed into a global electronics manufacturing destination and is exporting products to markets across the world. Three new ministers were inducted into the Puducherry cabinet today, completing the long-awaited expansion of the Council of Ministers. All India NR Congress MLAs P. Rajvelu and VP Shivkulandu and BJP MLA GNS Rajashekaran were sworn in as ministers at a ceremony held at Lok Nivas. Lieutenant Governor K. Kailash Nathan administered the oath of office and secrecy. National Testing Agency, NTA, has urged parents and candidates to beware of scammers ahead of NEET examinations. In a social media post, NTA said that scammers on Telegram are running channels demanding money ranging from 14,000 to 25,000 rupees with claims of sharing the re-exam paper. It clarified that there is no leaked paper for the re-exam. It said that fake proof videos showing chats from before the exam are also being circulated. NTA also shared a video of its Director General Abhishek Singh explaining the reason behind blocking the access to the app in the country.
3: See, NTA is committed 100% to ensure that no malpractice will happen. Every question paper has been made in a complete secure manner. We have added layers of security to what is normally done. We have taken every single precaution to ensure that nobody who is involved in setting up the question papers or translating them or printing them or moving them or storing them till the date of the examination is compromised in any manner.
0: In Manipur, security forces intensified counterinsurgency and law enforcement operations across the state, arresting three militants and destroying 26 illegal bunkers in separate operations, said the officials today. The militants were arrested from different locations in Imphal West District. Police said they were allegedly involved in multiple violent and criminal activities. U.S. President Donald Trump has criticized Israel's military campaign against Hezbollah in Lebanon, saying the conflict has continued for too long and has led to excessive civilian casualties. Speaking on the sidelines of the G7 summit in France, Mr. Trump said Israel was fighting Hezbollah too long and that too many people are being killed. India has delivered another 5 tons of essential medicines to Kabul. The External Affairs Ministry said that it reaffirms the country's enduring commitment to providing humanitarian assistance for the well-being of the people of Afghanistan. In cricket, India was 70 for 1 in 8.1 overs against Afghanistan on the second one-day international of the three-match series in Lucknow. Earlier, Afghanistan won the toss and elected to field first. Shubman Gill-led men in blue are currently leading the series 1-0 and will aim to clinch the series in today's clash. Benchmark domestic equity indices were trading around 0.3% up in the afternoon session today. The Sensex rose 225 points to 77,033, while the Nifty advanced 66 points to 24,056 when reports last came in. And now, before we end the bulletin, the headlines once again. G7 leaders adopt declarations on global stability, security cooperation and efforts to counter transnational organized crime. Prime Minister Narendra Modi to meet US President Donald Trump on the sidelines of G7 summit in Avignon, France, to reach Paris this evening as part of his visit to France. Defence Minister Rajnath Singh says India's sovereignty non-negotiable, cites surgical strikes, Balakot and Operation Sindoor as decisive actions against terrorism. India's defence production soars to record 1.78 lakh crore rupees in financial year 2025-26, surges 110% since 2020-21. Security forces intensify enforcement and counter-insurgency operations across Manipur, 3 militants arrested, 26 illegal bunkers destroyed. And in men's cricket, second ODI of three-match series between India and Afghanistan underway in Lucknow. And with that, we end the midday news.
4: Agashavani. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 48-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
5: ഇരവിഴുങ്ങിയ പാമ്പ് വയറുപൊട്ടി ചാവാതിരിക്കാൻ വെപ്രാളപ്പെടുന്നത് പോലെയാണ് റസ്കോൾനിക്കോവ് സോണിയയുടെ മുന്നിൽ കൊലപാതക രഹസ്യങ്ങൾ ഛർദ്ദിച്ചു കളഞ്ഞത്. വിപ്ലവാദർശങ്ങളുടെ ചിറകിലേറി രണ്ടുപേരുടെ തലമണ്ട വെട്ടിപ്പൊളിച്ച നിക്കോവ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റടിച്ച് അർത്ഥപ്രാണനായി സാഷ്ടാംഗം വീണിരിക്കുന്നു. വൃദ്ധയെ കൊന്നത് ചെകുത്താനാണെന്നും യഥാർത്ഥത്തിൽ താൻ തന്നെ തന്നെയാണ് കൊന്നുകളഞ്ഞതെന്നും നിക്കോവ് ഏറ്റുപറയുമ്പോൾ കൊലപാതകത്തിൻ്റെ പുതിയൊരു തത്വശാസ്ത്രമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. വ്യഭിചാരിണി ഒരുക്കിയ കുമ്പസാരക്കൂട്ടിൽ കൊലപാതകി മുട്ടുകുത്തിയിരിക്കുന്നു. കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അവൾ ക്ഷമിക്കുകയാണ് അയാളോട്. ഏതു ദൗർഭാഗ്യങ്ങളിലും താൻ കൂടെയുണ്ടാകുമെന്ന ഒരു പെൺകുട്ടിയുടെ വാക്കിന് എന്തൊരു ശക്തി. കരിഞ്ഞുപോയ അയാളുടെ ചിറകുകൾ പൊട്ടിക്കിളിർക്കുകയാണോ വീണ്ടും?
6: നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയൂ നിക്കോവ്, ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
7: ഇപ്പോൾ എനിക്കറിയാം സോണിയ, ആത്മാവിനും മനസ്സിനും കരുത്തുള്ളവൻ ആരോ അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കും. വലിയ ധൈര്യശാലികൾ ചെയ്യുന്നതെന്തും അവരുടെ കണ്ണിൽ ശരിയാണ് എന്നും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ വിശ്വാസം ഇതാണ് സോണിയ, പിടിച്ചെടുക്കാൻ ചങ്കൂറ്റമുള്ളവന് മാത്രമേ അധികാരം കൈവല്യമാകൂ. ഞാൻ ആ ചങ്കൂറ്റം കാണിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അവരെ കൊന്നു. അതിനുള്ള ധൈര്യം പ്രകടിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്.
6: ഒന്ന് നിർത്തോ, നിങ്ങൾ ദൈവത്തിൽ നിന്നും പിരിഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളിൽ നിന്നും കൈകളെടുത്ത് നിങ്ങളെ ചെകുത്താന് നൽകിയിരിക്കുന്നു.
7: അപ്പോൾ സോണിയ, ഞാൻ ഇരുട്ടു നിറഞ്ഞ മുറിയിൽ കിടന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയത് ചെകുത്താന്റെ പ്രലോഭനം കൊണ്ടാണോ?
6: നിർത്തൂ, പരിഹസിക്കണ്ട. ദൈവം നിന്ന് നടത്തുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഓ കരുണാമയനായ ദൈവമേ, നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ലല്ലോ.
7: സോണിയ, സമാധാനിക്കൂ സോണിയ. സമാധാനിക്ക്, ഞാൻ പരിഹസിക്കുകയല്ല. ചെകുത്താനാണ് എന്നെ നയിച്ചിരുന്നതെന്ന് എനിക്കറിയാം. എല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇരുട്ടത്ത് കിടന്ന് ഞാൻ എന്നോട് തന്നെ പെറുപെറുത്തു. പലതവണ എന്നോട് തന്നെ വാദപ്രതിവാദം നടത്തി.
6: നിങ്ങൾ എടുത്ത് ചാടി ഓരോന്ന് പ്രവർത്തിച്ചിട്ട് അതിന് ന്യായീകരണം തേടുകയാണോ?
7: അല്ല സോണിയ, ഒരു ബുദ്ധിമാനെ പോലെയാണ് ഞാനത് ചെയ്തത്. അതാണ് എൻ്റെ തകർച്ച. ഞാനത് മനസ്സിലാക്കിയിരുന്നില്ലെന്ന് വിചാരിക്കരുത്. എനിക്ക് അധികാരം നേടാൻ അവകാശമുണ്ടോ എന്ന് സ്വയം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായും അവകാശമുണ്ടായിരുന്നില്ല. നെപ്പോളിയനല്ല ഞാൻ എന്നെനിക്ക് ബോധ്യമായി.
6: കൊലപാതകത്തിനോ നിങ്ങൾക്ക് കൊല ചെയ്യാനുള്ള അവകാശമുണ്ടോ?
7: നെപ്പോളിയനോ?
6: മനുഷ്യനെ കൊല്ലാൻ ആർക്കും അവകാശമില്ല. എന്നിട്ടും നിങ്ങൾ അവരെ കൊന്നു.
7: ഞാൻ ആ വൃദ്ധയെ കൊല ചെയ്തതോ ലിസബത്തെ കൊല ചെയ്തതോ? ഞാൻ എന്നെ തന്നെയാണ് കൊല ചെയ്തത്. ഞാൻ എന്നെ തന്നെയാണ് കൊല ചെയ്തത്. അവരെയല്ല, ഞാൻ എന്നെ എന്നേക്കുമായി തകർത്ത് കളഞ്ഞു. ആ ചെകുത്താനാണ് വൃദ്ധയെ കൊന്നത്. ഞാനല്ല. മതി സോണിയ, ഇത് ധാരാളം. ഞാനൊന്നും മുട്ടുകുത്തട്ടെ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
6: നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നോ? എഴുന്നേൽക്കൂ, ഉടനെ പോവുക. ഇതേ നിമിഷം ആ കവലയിൽ ചെന്ന് നിന്ന് കുനിഞ്ഞ് ആദ്യം നിങ്ങൾ അശുദ്ധമാക്കിയ മണ്ണിനെ ചുംബിക്കൂ. പിന്നെ ലോകത്തെ കുനിഞ്ഞു വണങ്ങി എല്ലാ മനുഷ്യരോടുമായി ഉറക്കെ പറയൂ, ഞാനൊരു കൊലപാതകിയാണ്. അപ്പോൾ ദൈവം നിങ്ങളെ പുനർജീവിപ്പിക്കും.
7: നീ ഉദ്ദേശിക്കുന്നത് കഠിന ശിക്ഷയാണോ സോണിയ? സോണിയ, ഞാൻ എല്ലാം ഉപേക്ഷിക്കണോ? ഞാൻ എന്നോട് തന്നെ കുറ്റാരോപണം നടത്തണമല്ലേ?
6: പശ്ചാത്തപിക്കുക, അതിലൂടെ പാപമോചനം നേടുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
7: ഇല്ല, ഇല്ല, ഇല്ല, ഞാൻ അവരുടെ അടുക്കിലേക്ക് പോകില്ല.
6: എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാനാവുക? ഞാൻ ഉദ്ദേശിക്കുന്നത്, അമ്മയോട് എന്താണ് നിങ്ങൾ പറയുക? ഓ, നിങ്ങൾ അമ്മയെയും സഹോദരിയെയും ഉപേക്ഷിച്ചു കഴിഞ്ഞല്ലോ. ശരി, ദൈവം എല്ലാം അറിയുന്നു. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരും അറിയാതെ ജീവിക്കാനാവുക?
7: കുട്ടികളെ പോലെ സംസാരിക്കാതെ സോണിയ, ഞാൻ അവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ അവരുടെ അടുത്ത് എന്തിനു പോകണം?
6: ഇത് നിങ്ങൾ എങ്ങനെ സഹിക്കും? ജീവിതകാലം മുഴുവൻ എന്തൊരു ഭാരമാണ് നിങ്ങൾക്ക് ചുമക്കേണ്ടി വരിക.
7: അത് പരിചയമായിക്കൊള്ളും സോണിയ, പരിചയമായിക്കൊള്ളും. എന്തിനാണ് നീ കരയുന്നത്? എന്നോട് കഠിന ശിക്ഷ അനുഭവിക്കണമെന്ന് നീ പറയുന്നു, എന്നിട്ടും നീ ഇപ്പോൾ എന്തിനു പേടിക്കുന്നു? എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ സ്വയം പിടികൊടുക്കുന്നില്ല. ഞാൻ അവരുമായി പോരാടും, പക്ഷെ അവരെന്നെ അറസ്റ്റ് ചെയ്യും. ഇന്നത് തീർച്ചയായും നടക്കും. സോണിയ, ഞാൻ തടവിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുമ്പോൾ നീ എന്നെ വന്ന് കാണാതിരിക്കുകയാണ് നല്ലത്.
6: നിങ്ങളുടെ കയ്യിൽ കുരിശുണ്ടോ?
7: ഇല്ല, എനിക്കെന്തിന് കുരിശ്?
6: സൈപ്രസ് മരം കൊണ്ടുള്ള ഈ കുരിശ് നിങ്ങൾ എടുത്തുകൊള്ളൂ. എന്റെ കയ്യിൽ ലിസവറ്റ തന്ന ചെമ്പു കുരിശുണ്ട്. ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വിശുദ്ധ രൂപം അവൾക്ക് കൊടുത്തു. അപ്പോൾ

0: അവിടെ കുരിശ് എനിക്ക് തന്നു. ഇത് എന്റെ കുരിശ്, നിങ്ങൾ വെച്ചോളൂ.
1: ഇപ്പോൾ വേണ്ട സോണിയ, എനിക്കത് പിന്നീട് തന്നാൽ മതി, അതാണ് നല്ലത്.
0: അതെ, അതെ, പിന്നീട് ദുരിതം അനുഭവിക്കുമ്പോ ഇത് ധരിക്കുക
1: സോണിയ.
0: അന്ന് എന്റെ അടുത്ത് വരിക, ഞാനത് നിങ്ങളുടെ കഴുത്തിലിട്ട് തരാം. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകാം
1: സോണിയ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 48-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. നാളെ രാവിലെ 11:00 to 12:00 ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. നമ്പർ പറയാം: 9495964321, 9495655631, 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00.

0: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
1: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി ഇപ്പോൾ
0: ഉമംഗ് CET സ്പോൺസർഡ് പരിപാടി.

আজকে এই দেশ গোলাম, আমরা প্রতিজ্ঞা নিচ্ছি এই ভারতবর্ষকে

0: കനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

പ്രിയശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പട്ടം പോലെ, ഈ ചിത്രത്തിനു വേണ്ടി സന്തോഷ് വർമ്മ വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം നൽകി. ഹരിചരണും ഒപ്പം മൃദുല വാര്യരും പാടിയ ഗാനം.

അടുത്ത ഗാനം മനു മഞ്ജിത് രചിച്ച് ഷാൻ റഹ്മാൻ ഈണം നൽകി. ശ്രീജിത് സി എസ്, നന്ദ ജയദേവൻ, നാരായണി ഗോപൻ എന്നിവർ പാടിയതാണ് ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിനു വേണ്ടി.

ഈസ്കോസ് വിജയൻ ഗാനർജന നിർവഹിച്ച ഒരു ഗാനമാണിത്. ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എം ജയചന്ദ്രനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഗായിക ശ്രേയ ഘോഷാൽ.

കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായ ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. നമ്പർ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496569631. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂവ് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ജിനിൽ ജോസ്, ഈണം നൽകിയിട്ടുള്ളത് രാകേഷ് എ ആർ.

ഹരിനാരായണൻ വരികളെഴുതി ഷാൻ റഹ്മാൻ സംഗീതം നൽകി. വിനീത് ശ്രീനിവാസനും കാവ്യ അജിത്തും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം.

പ്രേക്ഷകർക്കുള്ള ഗാനോപഹാരം സമാപിക്കുന്നു. ഇനി വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം 4:30 മഴവില്ലിലൂടെ.

0: സമയം ഇപ്പോൾ 4 മണി.
1: ആകാശവാണി. മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും. അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
2: മിക്കവാറും എല്ലാ പ്രദേശവും, അതായത് ഈ കോഴി വേസ്റ്റ് അത് നടത്തുന്ന കടകൾക്ക് ഒരുപക്ഷെ പഞ്ചായത്തിന്റെ ലൈസൻസ് വേണ്ടേ?
3: തീർച്ചയായിട്ടും വേണം.
2: അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും?
3: ഈ പോൾട്രി ഫാം ആരംഭിക്കുന്നതിന്, അതല്ലെങ്കിൽ നമ്മൾ കോഴി വളർത്തൽ അല്ലെങ്കിൽ താറാവ് അങ്ങനെയുള്ള, അത് നമുക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ വരുന്നതാണെങ്കിലും ഓരോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലും ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയാണ് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ലൈസൻസ് നൽകുന്നതും അതിന്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നതും. അത് തീർച്ചയായിട്ടും നമ്മുടെ അയൽവക്കത്ത് ഉള്ള ഒരു വീടിനോ അല്ലെങ്കിൽ തൊട്ടടുത്ത വസ്തുവിൽ നിന്നോ ഇത്ര ദൂരം മാറി കൃത്യമായി നിർമ്മാർജ്ജന വസ്തുക്കൾ മറ്റൊരാൾക്ക് ഹാനികരമാകാത്ത തരത്തിൽ വേണ്ട എല്ലാ സൗകര്യവും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇത്തരത്തിലുള്ള ചെറിയ സംരംഭങ്ങൾ, വ്യവസായ സംരംഭങ്ങളല്ല കാർഷിക സംരംഭങ്ങൾ എന്നാണ് നമ്മൾ പറയുക, ആ കാർഷിക സംരംഭങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് പാലിച്ചെങ്കിൽ മാത്രമേ
2: ആ ഒരു നിയമം ഈ ഇത്തരം ചെറിയ ഇടതരം കൊച്ചു കടകൾ, ഈ കോഴി ഇറച്ചി വിൽക്കുന്ന കടകളുണ്ടല്ലോ, കോഴിയെ വെട്ടി ഇറച്ചിയാക്കി കൊടുക്കുന്ന കടകൾക്ക് ഈ ഒരു സംവിധാനം ബാധകമാണ്, ഈ നിയമ സംവിധാനം അവർ
3: തീർച്ചയായിട്ടും അത് ബാധകമാണ്. ഇത് ഈ കോഴി വളർത്തൽ കേന്ദ്രങ്ങൾക്ക് വേണ്ട ലൈസൻസിൻ്റെ നടപടികൾ പോലെ തന്നെയാണ് നമ്മൾ ഇതേപോലെ ഈ പറയുന്ന ചിക്കൻ സെന്ററുകൾ, അപ്പൊ നമ്മൾ കൂണുകൾ പോലെ മുളച്ചിട്ടുള്ളത്. പക്ഷെ ഈ ചിക്കൻ്റെ ആയാലും ഒക്കെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് നമ്മുടെ തോടുകളിലും കുളങ്ങളിലും ഒക്കെ കൊണ്ടുവന്നിടുകയും അത് അവിടെ കിടന്ന് അഴുകി പലതരത്തിലുള്ള
2: ആരോഗ്യ
3: പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള നിയമം പഞ്ചായത്ത് രാജ് ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമുക്ക് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്, അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കും, അവരൊക്കെയാണ് കൃത്യമായി ഇത്തരത്തിലുള്ള ഈ പോൾട്രി ഫാമിന്റെയും മറ്റും പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം അവർക്കാണ്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷെ പൊതുവായി ഇതിന്റെ ലൈസൻസിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെയാണ്.
2: അപ്പൊ ഈ തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളിലും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം.
3: തീർച്ചയായിട്ടും ലൈസൻസും അത് കൃത്യമായി അവരെല്ലാ മാനദണ്ഡങ്ങളും.
2: ഒരുപക്ഷെ ഈ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ അവർ സംസ്കരിച്ചിരിക്കുന്ന ചിക്കൻ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന വേസ്റ്റ് അത് നല്ല രീതിയിൽ സംസ്കരിക്കാനോ ഒക്കെ ഉള്ള സംവിധാനം
3: ഒരുക്കി അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ലൈസൻസ് ചെയ്യേണ്ടത്.
2: പക്ഷെ പലപ്പോഴും അത്
3: പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്
2: ഒരു ദുഃഖസത്യം.
3: കാരണം നമുക്കറിയാം നമ്മൾ ഈ ആഗോളതാപനം വളരെ കൂടുന്നു, കാരണം നമുക്ക് മണ്ണിടിച്ചിൽ വളരെ കൂടുന്നു അല്ലേ. നമ്മൾ തന്നെ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ദുരന്തമുഖങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതിനൊക്കെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ, മനുഷ്യന്റെ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം. അപ്പൊ അതിന് കൃത്യമായ പദ്ധതികൾ നമ്മൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതില് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ ഈ ജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള കമ്പോസ്റ്റ് കൃത്യമായി തയ്യാറാക്കി നമ്മളത് ഉപയോഗിക്കാറും.
2: നമ്മുടെ സംസ്ഥാനത്ത് ഈ പല തരത്തിലുള്ള ഏജൻസികളുടെ ആഭിമുഖ്യത്തിൽ ഈ വീടുകളിൽ തന്നെ അവൻ നമുക്കുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ അതിന്റെ ഈ
3: ഉറവിട മാലിന്യം
2: കൊടുക്കാറുണ്ട്.
3: അതെ, ഉറവിട മാലിന്യ സംസ്കരണം എന്നാണ് നമ്മൾ അതിന് പേരിട്ടിട്ടുള്ളത്, സോഴ്സ് ലെവൽ വേസ്റ്റ് മാനേജ്മെന്റ്. അതിന് നമ്മുടെ കേരളത്തില് ശുചിത്വ കേരളം പദ്ധതി അഥവാ ശുചിത്വ മിഷൻ, നമ്മുടെ കേരളത്തിലെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് ഈ ശുചിത്വ കേരളം പദ്ധതിയാണ്. അവിടെ അവര് 75% മുതൽ 90% വരെ സബ്സിഡിയോടുകൂടി ബയോ കമ്പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിനും പൈപ്പ് കമ്പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിന്, പോട്ട് കമ്പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിന്, അതേപോലെ തന്നെ ബയോ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനൊക്കെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ സംവിധാനം നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. 75% മുതൽ 90% വരെ സബ്സിഡി കിട്ടുന്ന പദ്ധതികൾ ഈ ശുചിത്വ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്.
2: നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: ഹലോ,
2: ആരാണ് വിളിക്കുന്നത്?
4: കൊല്ലത്ത് നിന്ന് രാജി.
2: എന്താണ് അറിയാനുള്ളത് ചോദിച്ചോളൂ.
4: നമ്മള് ഇപ്പോ പരിസ്ഥിതി സംരക്ഷണവും മാലിന്യ സംസ്കരണവും കൂടെ വരുമ്പോ നമ്മള് മരങ്ങൾ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനൊക്കെ എപ്പോഴും പ്രോത്സാഹനം നൽകുന്നുണ്ടെങ്കിലും ഈ വൃക്ഷങ്ങളുടെ ഇല കരിയില ഇത്രയും തിക് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ നമ്മുടെ കേരളം. അപ്പൊ അവിടെ അടുത്തടുത്ത് വീടുകളുള്ളപ്പോ ഈ കരിയില ഇട്ട് കത്തിക്കുന്നത് ഒരു അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇപ്പോ പ്ലാസ്റ്റിക്കിന്റെയും ജൈവ മാലിന്യ സംസ്കരണത്തിന് ഒരുവിധം അത് മാസം തോറും എടുക്കുകയും വീട്ടിൽ തന്നെ ജൈവ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. വലിയ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ചെറിയ ഏരിയയിൽ വരുമ്പോൾ ഈ കരിയിലേട്ട് കത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു. ഈ കരിയിലെ സംസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ടാസ്ക് ആയിട്ട് തോന്നുന്നു. പിന്നെ ഈ വേസ്റ്റ് സംവിധാനമൊന്നും നമ്മുടെ ഈ കൊല്ലത്ത് എപ്പോഴും അത് ചെരുപ്പ് അങ്ങനെയൊക്കെയുള്ള സംസ്കരണമായാലും എപ്പോഴും അത് വരുന്നില്ല.
2: വളരെ ഉദ്ദേശിക്കുന്നത് കളക്ട് ചെയ്യാൻ ആൾ എപ്പോഴും ആൾ വരുന്നില്ല എന്നാണോ?
4: അത് പ്ലാസ്റ്റിക് മാലിന്യം മാസത്തിൽ ഒരിക്കലും കളക്ട് ചെയ്യാറുണ്ടെങ്കിലും ഈ വേസ്റ്റ് ചെരുപ്പ് തുടങ്ങിയവ കുപ്പി അങ്ങനെയൊക്കെയുള്ളവ എപ്പോഴും സംസ്കരിക്കുന്നില്ല. വളരെ വർഷത്തിലൊരിക്കലോ മറ്റോ വരുന്നുള്ളൂ. അതിനും കൂടെ ഉള്ള ഒരു സംവിധാനം നിലവിലുണ്ടോ, അങ്ങനെ വല്ല നിയമങ്ങളും അടുത്തടുത്ത് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്നും കൂടെ ഒന്നറിയണം.
3: പിന്നെ മാഡം ചോദിച്ചത് ഇ വേസ്റ്റുമായി ബന്ധപ്പെട്ടാണോ? ഇ വേസ്റ്റിന്റെ കാര്യവും പറഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ കരിയിലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇ വേസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി അതിന് ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചട്ടങ്ങളനുസരിച്ച് നമ്മുടെ ഹരിത കർമ്മസേന നമ്മുടെ ഗ്രാമങ്ങളിൽ വാർഡുകളിൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള മാലിന്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ പ്ലാസ്റ്റിക്കുകളും ഇ വേസ്റ്റുകളും അതൊക്കെ തന്നെ കളക്ട് ചെയ്യണമെന്നുള്ളത് കൃത്യമായി നിർബന്ധകരമായിട്ടുള്ളൊരു ഒരു കാര്യമാണത്. അവര് എല്ലാ മാസവും വന്ന് നമ്മുടെ വീടുകളിൽ വന്ന് ഇത് കളക്ട് ചെയ്യണമെന്നാണ്. നിർദ്ദിഷ്ട ദിവസങ്ങൾ ഓരോ പ്രദേശത്തെയും പ്രത്യേകത അനുസരിച്ച് അതാത് ഇടങ്ങളിലെ സൗകര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ മാലിന്യങ്ങൾ നാലായിട്ട് പ്രത്യേകം തരംതിരിച്ചാണ് അത് ചെയ്യുക അല്ലേ? അതിൽ ഒന്നാമത് ജൈവ മാലിന്യം എന്നുള്ളതിൽ എന്താ മാഡത്തിന് അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു. ജൈവ മാലിന്യം പ്രത്യേകിച്ച് അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഇ വേസ്റ്റ്, അതേപോലെ നമ്മുടെ റെഡ് ഇനത്തിൽപ്പെടുന്ന, അതായത് നമുക്കറിയാമല്ലോ ഡയപ്പർ, അതിന് നമ്മൾ പ്രത്യേക റെഡ് കവറിലിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇ വേസ്റ്റിനെ സംബന്ധിച്ചായാലും ജൈവ വേസ്റ്റിനെ സംബന്ധിച്ചായാലും കൃത്യമായി നമുക്ക് യൂസർ ഫീ കളക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ യൂസർ ഫീ നമ്മൾ കൊടുത്തില്ല എങ്കിൽ പോലും അത് കളക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഹരിത കർമ്മസേനയ്ക്ക് നിർബന്ധമായി അവരോട് നിർദ്ദേശിച്ചിട്ട് നൽകിയിട്ടുണ്ട്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉപഭോഗ സംസ്കാരത്തിൽ ഏറ്റവും ഔന്നത്യമാർന്നു നിൽക്കുന്ന ജനത എന്നുള്ള നിലയിൽ നമ്മൾ പുറന്തള്ളുന്ന ഇ വേസ്റ്റ് കൃത്യമായി നമുക്ക് ഏറ്റവും ഹാനികരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പഠനത്തിൽ നിന്ന് ഇത് കൃത്യമായി നമുക്കത് ഡിസ്പോസ് ചെയ്യുന്നതിന് ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
2: ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവരൊരു കലണ്ടർ നിശ്ചയിച്ചിട്ടുണ്ട്.
3: അതെ സാറെ, ഇ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം MCFകളുണ്ട്, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അറിയിച്ചതിന് ശേഷം നമുക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള ഇ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയും. അപ്പൊ ഒരിക്കലും ഇ വേസ്റ്റ് കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള പൊതുസ്ഥലത്ത് ഡംപ് ചെയ്യാൻ തയ്യാറാവരുത്. കാരണം അത് 5 വർഷം വരെ തടവും 1,00,000 രൂപ വരെ പിഴയും കിട്ടുന്ന കുറ്റകരമായ കാര്യങ്ങളായിട്ട് നമ്മൾ എൻവയോൺമെന്റ് ആക്ടിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രാദേശിക മുനിസിപ്പൽ പഞ്ചായത്ത് രാജ് ആക്ട് ഒക്കെ പറയുന്ന ശിക്ഷകൾ നമുക്ക് പ്രത്യേകം അനുഭവിക്കേണ്ടി വരും. മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ BNSS അനുസരിച്ച് പോലീസിനും കേസെടുക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അതേപോലെ തന്നെ ഈ കരിയിലയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ അളവിൽ അത് നമ്മൾ അങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ നമ്മളറിയാമല്ലോ നമ്മുടെ അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നതിനും നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ആഗോള താപനം എന്നുള്ളതാണ്. ഒരു ചെറിയ കൂന ഉണങ്ങിയത് കത്തിച്ചാൽ പോലും അത് നമ്മുടെ അന്തരീക്ഷത്തിൽ താപനിലയിൽ വ്യത്യാസമുണ്ടാക്കും. നമുക്കറിയാം ഇപ്പൊ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് ഈ ടെക്നോപാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ഇടങ്ങളിലേക്കാൾ നമ്മുടെ താപനില 2.5 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും കൂടുതലാണെന്നാണ് പഠനം കാണിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടങ്ങളിലെ വൃക്ഷങ്ങൾ വളരെ കുറവാണ്, അതേപോലെ തന്നെ വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്, അവിടുത്തെ കൺസ്ട്രക്ഷന്റെ പ്രത്യേകത ഗ്ലാസുകൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ 2.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുതലായിട്ട്, അതുപോലെ തന്നെ ഈ നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമ്മുടെ വായുവിന്റെ ശുദ്ധതയുടെ സൂചകങ്ങൾ പരിശോധിക്കുമ്പോൾ AQI ഏറ്റവും മോശമായിട്ടുള്ളത് പാകിസ്ഥാനിലെ ലാഹോറിലാണെന്നാണ് പഠനം കണ്ടിട്ടുള്ളത്. അതിനൊക്കെ അടുത്തേക്ക് വരുന്നു നമ്മുടെ ഡൽഹിയും തിരുവനന്തപുരവും ആ കൂട്ടത്തിലേക്ക് പതുക്കെ പതുക്കെ പിച്ചുവെച്ച് വരികയാണെന്നാണ് നമ്മൾ ഈ റീസെന്റ് ആയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
2: നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ
5: സാർ, മൈസൂർ ഡോക്ടർ ആയിഷ.
2: എന്റെ
5: വീട്ടിന്റെ പുറകെ കൂടെ ഒരു ചാല ഒഴുകുന്നുണ്ട്, കരമനയാറിന്റെ ചാലാണ്. അവിടെ നമ്മുടെ ഈ ഇവിടെ ഉള്ള പരിസരത്തിലുള്ള ആൾക്കാര് എല്ലാ അവരുടെ പോളിത്തീൻ വേസ്റ്റുകൾ അത്രയും കൊണ്ട് ആ ചാലിൽ ഡംപ് ചെയ്യണം.
3: അങ്ങനെ
5: വരുമ്പോഴത്തേന് പ്രോപ്പർ ആയിട്ടുള്ള വെള്ളം ഡ്രെയിനേജ് അവിടെ പോകുന്നില്ല, അത് കെട്ടിക്കിടന്നിട്ട് അവിടെ വല്ലാത്ത സ്മെല്ലും ഭയങ്കര അൺഹൈജീനിക് ആയിട്ട് തോന്നുന്നു സാർ. അത് പലതവണ ഐ ഹാവ് കോൾഡ് ദ കൗൺസിലർ ആൻഡ് എവരി വൺ. പക്ഷെ അവർ പറയുന്നത് ദിസ് ഈസ് നോട്ട് അവർ ഡ്യൂട്ടി, ദിസ് ഈസ് ടു ബി ടേക്കൺ കെയർ ഓഫ് ബൈ ദ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് സോ?
3: അത് പൂർണ്ണമായും ശരിയല്ല. നമ്മൾ താമസിക്കുന്നത് കോർപ്പറേഷന്റെ പരിധിയിലല്ലേ? ആ കോർപ്പറേഷന്റെ പരിധിയിലായതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട കോർപ്പറേഷൻ നമ്മൾ പരാതി നൽകുക എന്നുള്ളതാണ്. അവരാണ് അത് കൃത്യമായി നമ്മുടെ ഈ പബ്ലിക് സാനിറ്റേഷൻ, പബ്ലിക് ഹെൽത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ അധികാര ഏജൻസി എന്ന് പറയുന്നത് പ്രാഥമികമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. അതുകൊണ്ട് മാഡം ആദ്യം പരാതി നൽകേണ്ടത് അവർക്ക് തന്നെയാണ്. അതിനും അവർ തയ്യാറാകുന്നില്ല എങ്കിൽ നമുക്ക് കൃത്യമായി 1076 എന്ന നമ്പറിൽ, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രീവൻസ് സെല്ലുണ്ട് അവിടെ, സോറി അത് നമ്മുടെ CMന്റെ, അപ്പൊ അവിടെ നമുക്ക് കൃത്യമായി പരാതിപ്പെടാൻ കഴിയും. അവിടെ നമുക്ക് ഈ പരിസര മലിനീകരണവും ഈ ദുരന്ത നിവാരണവും മാത്രമല്ല ആ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായി നമ്മൾ പരാതികൾ കൊടുക്കേണ്ട ഇടങ്ങളിൽ കൃത്യമായി കൊടുത്തുവെങ്കിൽ മാത്രമേ നമുക്ക് പരിഹാരം ലഭിക്കുകയുള്ളൂ.
5: ഞാൻ ഇത് ഐ ഹാവ് ഗിവൻ ദിസ് കംപ്ലൈന്റ് ടു സോ മെനി പേഴ്സൺസ് ഇൻക്ലൂഡിംഗ് ദ ചീഫ് എഞ്ചിനീയർ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്.
3: ഇപ്പോ ഈ KIPയുടെയോ PIPയുടെയോ പോലെയുള്ള മൈനർ ഇറിഗേഷൻ പ്രോജക്ട്സിലെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാർക്ക് ഈ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ അവർക്ക് അധികാരമില്ല. ആ വർക്ക് ചെയ്യുക എന്നുള്ള, ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിന് പരിഹാരം കാണേണ്ടത് ബന്ധപ്പെട്ട നമ്മുടെ ഹെൽത്ത് അതോറിറ്റീസ് ആണ്. മാഡം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം, കൃത്യമായി അത് നമ്മുടെ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട അധികാരിക്ക് റിട്ടേൺ ആയിട്ട് കംപ്ലയിന്റ് കൊടുക്കുക. ഓതറൈസ്ഡ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, അതായത് നമ്മുടെ ജനപ്രതിനിധി. അതെ അതെ, സെക്രട്ടറിയാണ്. പിന്നെ മാഡം ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്, കേരള വാട്ടർ അതോറിറ്റിയുടെ പരാതി സെല്ലുണ്ട്, അത് 1017 എന്നുള്ള നമ്പറുണ്ട്. 1016 1017 ഈ നമ്പറുകളിൽ മാഡത്തിന് ബന്ധപ്പെടാം. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയന്ത്രണത്തിലാണ് ഈ പറഞ്ഞ പ്രോജക്റ്റ് എങ്കിൽ തീർച്ചയായും അവർ അവിടെ നിന്ന് ഇടപെടും. കൃത്യമായി ചെയ്താൽ അതിന് പരിഹാരം കിട്ടും.
2: ഒരുപക്ഷെ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോഴത് പലരും പല നമ്മുടെ ബന്ധപ്പെട്ട അതിന്റെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് അത് വേറൊരാളിന്റെ
3: അധികാരമാണ്. അപ്പൊ കൃത്യമായ ഒരു നിർദ്ദേശം, അതെ, അതായത് നമ്മള് ഈ ഒരു ഗ്രീവൻസുമായി വരുന്ന നമ്മുടെ ഒരു പബ്ലിക്കിന് കൃത്യമായ ഒരു പരിഹാരം കിട്ടണമെങ്കിൽ ആ ബന്ധപ്പെട്ട അധികാര കേന്ദ്രം ഏതാണ് എന്ന് അവർക്ക് വേണ്ടത്ര അറിവില്ല പലപ്പോഴും, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിന് കൂടി ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള കാലതാമസങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ വിനീതമായ അഭിപ്രായം.
2: നേരത്തെ കൊല്ലത്തുനിന്ന് വിളിച്ച മാഡം ശ്രോതാവ് ചോദിക്കുകയുണ്ടായി, ഈ മാലിന്യത്തിന്റെ കാര്യമാണ് ചോദിപ്പിച്ചത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇന്ന ഇന്ന ദിവസങ്ങളിൽ ഇന്ന ഇന്ന വേസ്റ്റുകൾ എടുക്കും എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഹരിതകർമ്മസേന ആൾക്കാർക്ക് അങ്ങനെയൊരു നിർദ്ദേശം പല തദ്ദേശ സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് എടുക്കുന്നതിന് ഒരു ദിവസം, അല്ലെങ്കിൽ വീട്ടിൽ പാഴായിട്ടുള്ള
3: ജൈവമാലിന്യത്തിന്,
2: ഈ വേസ്റ്റ് തുണികൾ, അങ്ങനെയൊക്കെ അതിനൊക്കെ പ്രത്യേകം ഒരു കലണ്ടർ പോലെ അവർ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ പബ്ലിക്കിനും അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരാതികൾ നമുക്ക് ഒഴിവാക്കാം,
3: തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ഉദ്ദേശം തന്നെ, നമ്മുടെ ഈ പലതരത്തിലുള്ള പ്രോജക്ട് നമ്മുടെ ശുചിത്വ മിഷൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഹരിതകർമ്മസേനയുടെ ഉൾപ്പെടെ ഇത് നടത്തുമ്പോൾ ഈ മാലിന്യം അതിന്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ള ആ ഏറ്റവും വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അത് താഴെ തലത്തിൽ കൃത്യമായി നടപ്പിലാക്കുന്നത് കൊണ്ട് കേരളത്തിലെ, ഒരുപക്ഷേ നമുക്കറിയാം ഇന്ന് ലോകത്തിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ, അതായത് പ്രത്യേകിച്ചും അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിലും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും നടത്തിയിട്ടുള്ള പഠനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പരിസ്ഥിതി മലിനീകരണം ഏറ്റവും സീറോ ആയിട്ടുള്ളത്. UK വരെ ആ കൂട്ടത്തിലുണ്ട്, ലക്സംബർഗ് വരെയുള്ള ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ നമ്മുടേതുപോലെ ഒരു വലിയ രാജ്യം ഇപ്പോഴും ഇത്രത്തോളം 174-176 സ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് സങ്കടകരമായ സാഹചര്യമാണ്. അതൊരു പക്ഷേ നമ്മുടെ രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകുന്ന ആ ഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാവാം. എന്തായാലും വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു പഠനം കൂടിയുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ്. അറിയാവുന്നതുപോലെ
2: പെട്രോൾ
3: ഡീസൽ കറോസിൻ കൽക്കരി, അപ്പോൾ ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലായി നമുക്ക് താപനം കൂടുന്നു, നമ്മുടെ അന്തരീക്ഷ താപനില ഉയരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തീർത്തും എന്താ പറയുക ജൈവ മാർഗങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അടുത്ത സമയത്ത് നമ്മുടെ ഹരിയാനയിൽ സിന്ധിൽ നിന്ന് സോനാപതിലേക്ക് ഒരു ഹൈഡ്രജൻ ട്രെയിൻ, വെള്ളം ഉപയോഗിച്ചുള്ള, അതിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം എന്ന് പറയുന്നത് വെള്ളം മാത്രമാണ്. അത് ഉദ്ദേശം 90 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന തരത്തിലേക്ക് ഈ ലോക രാജ്യങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ള അത്തരം സൗകര്യങ്ങളിലേക്ക് ഇന്ത്യയും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു സാഹചര്യമാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് മലയോര പ്രദേശങ്ങളിൽ ഏതാണ്ട് 35 റെയിൽ പാതകളിൽ ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുവാനുള്ള പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു.
2: ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത ഏതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതല്ലേ സോളാർ പവറിന്റെ ഉപയോഗം, അതിന്റെ ഒരു കണക്ക് നമ്മൾ ഇന്ന് അമേരിക്കയെക്കാൾ മുന്നിലായി.
3: അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ 174 സ്ഥാനമാണെങ്കിലും 2070 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യം ഈ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് വരികയും നമ്മൾ പ്രകൃതിദത്ത ഇന്ധനങ്ങളിൽ നിന്ന് മാറി പൂർണ്ണമായും ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് സോളാർ എനർജി, ഈ പറഞ്ഞതുപോലുള്ള ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിലേക്ക് നമുക്ക് മാറും എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്.
2: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
6: ഹലോ,
2: ആരാണ് വിളിക്കുന്നത്?
6: കോഴിക്കോട് ജില്ലയിലെ കണ്ണൻ വേള.
2: ആ, ചോദിച്ചോളൂ കണ്ണൻ, എന്താണ് അറിയാനുള്ളത്?
6: ഈ പ്ലാസ്റ്റിക്കിന്റെ കവറ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അത് കുറക്കാനുള്ള എന്തോ വഴിയുണ്ടോ, മറ്റ് മാർഗങ്ങള്?
2: അദ്ദേഹം വളരെ നല്ലൊരു ചോദ്യമാണ്.
3: തീർച്ചയായിട്ടും നമുക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിന് നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് തുണിസഞ്ചികൾ ഉപയോഗിക്കാം, ചണച്ചാക്കുകൾ ഉപയോഗിക്കാം, അതുപോലെ തന്നെ മൺപാത്രങ്ങൾ ഉപയോഗിക്കാം, അതുപോലെ ഈർക്കിൽ അല്ലെ, ഈർക്കിൽ കൊണ്ട് നമുക്ക് കുട്ടയും പട്ടിയൊക്കെ ഉണ്ടാകില്ലേ, ഈർക്കിൽ കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ പനയുടെ പട്ട കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള, അതായത് പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രകൃതിദത്ത ബദലുകൾ എന്നാണ് നമ്മളിവയെ പറയാം. ഈ പ്രകൃതിദത്ത ബദലുകൾ നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് കടലാസുകൾ കൊണ്ട് നമ്മൾ സഞ്ചി ഉണ്ടാക്കാറില്ലേ,
6: ഈ
3: അപ്പൊ നമ്മൾ ഈ കടലാസ് കൊണ്ട് ഉണ്ടാക്കിയാൽ അതിനകത്ത് 5 കിലോയുടെ ഇട്ടുകൊണ്ട് നമുക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോന്ന്. അത്തരത്തിലുള്ള കട്ടിയുള്ള പേപ്പറുകൾ കൊണ്ട് നമുക്ക 5, 10, 15 കിലോ വരെ ഭാരമുള്ള സഞ്ചികൾ നമുക്ക് ഉണ്ടാക്കാം, അത് എടുക്കാൻ കഴിയുന്ന. അപ്പൊ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രകൃതിദത്ത ബദലുകൾ നമുക്ക് ഉണ്ട്. ആ ബദലുകൾ നമുക്ക് ഉപയോഗിക്കുന്നതിന് നമ്മൾ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ വളരെയധികം നമ്മളോട് നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടേത് അല്ലേ. അതായത് 70 മൈക്രോണിന് താഴെയുള്ളത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർക്കശമായിട്ട്
2: ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്നു.
3: അതെ അതെ,
6: ഈ ഗവൺമെന്റിനെ ഈ പ്ലാസ്റ്റിക് സഞ്ചി മൊത്തം നിരോധിച്ചൂടെ? ഗവൺമെന്റിന്റെ ഭാഗത്തും തന്നെ
3: തീർച്ചയായിട്ടും നിയമപരമായിട്ട് അത് നിരോധിച്ചു കഴിഞ്ഞു.
2: ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അങ്ങനെ നിരോധനം.
3: നിരോധനം നമുക്ക് 2016 നിലവിൽ വന്നല്ലോ. 2016 നമ്മളെ പ്ലാസ്റ്റിക് നിരോധനം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് പലപ്പോഴും നമുക്ക് പൂർണ്ണമായും അത് പ്രായോഗികമാക്കാൻ കഴിയുന്നില്ല. ബന്ധപ്പെട്ട അധികാരങ്ങളുടെ അധികാര വൃന്ദങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നിയമത്തിൽ പറയുന്ന ഒരു വ്യവസ്ഥയാണ്. നിയമം എന്ന് പറയുന്നത് നിയമമുണ്ട് എന്ന് പറഞ്ഞ് ഉറങ്ങുന്നവർക്കല്ല, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്കാണെന്ന് ഒരു ചൊല്ലുണ്ട് കേട്ടോ. ഞാനത് സ്വാഭാവികമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 3, ശകവർഷം 1948 ജ്യേഷ്ഠം 27, 2026 ജൂൺ മാസം 17 തീയതി ബുധനാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 39 സെക്കൻഡും. ഏവർക്കും ഒരു ശുഭസായാഹ്നം ആശംസിച്ചുകൊണ്ട് എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയോടെ ആരംഭിക്കാം. ആദ്യം ഇന്നലത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ബ്രിട്ടനിലെ ഒരു പാർലമെന്റ് മണ്ഡലമാണ് സെൻട്രൽ ഫിൻസ്ബറി. ആ മണ്ഡലമാണ് ആദ്യമായി ഒരു ഇന്ത്യക്കാരനെ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചത്. ആരായിരുന്നു ആ ഭാരതീയൻ? ഉത്തരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന ദാദാഭായ് നവറോജി. ഇനി ഇന്നത്തെ ചോദ്യം, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആര്? ചോദ്യം ഒരിക്കൽ കൂടി, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആര്? ഈ ചോദ്യത്തിന്റെ ഉത്തരം വൈകുന്നേരം 5:58 കേൾക്കാം. ഇപ്പോൾ തേനിസൈ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം രാമൻ തേടിയ സീതൈ എന്ന ചിത്രത്തിനുവേണ്ടി TM സൗന്ദരരാജൻ, P സുശീല എന്നിവർ ആലപിച്ചത്.

0: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: പന്ത്രണ്ട്
0: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡെണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ശിവഗാമി എന്ന ചിത്രത്തിനു വേണ്ടി TM സൗന്ദരരാജൻ, സൂലമംഗലം രാജലക്ഷ്മി എന്നിവർ ആലപിച്ച ഗാനം.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിഷൻ സിർഫ് ലോഗോ തക് പാനി പോഞ്ചാനേ കാ ഹീ നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ ഏക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തേനിസയിൽ ഇനി രാജമകുടം എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകാഴി എസ് ഗോവിന്ദരാജൻ, പി ലീല എന്നിവർ ആലപിച്ച ഗാനം.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഭാരത് സോളർ പവർ ഭാരത് ദുനിയാകെ ടോപ് 5 ദേശമേ ആഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: മരുമലർച്ചി എന്ന ചിത്രത്തിനു വേണ്ടി AM രാജയും ജിക്കിയും ആലപിച്ചതാണ് തേനീസയിൽ അടുത്തത്.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്.
1: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ,

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തേനീസൈ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 5 മണിക്ക് ഹിന്ദി പാഠം തിരുവനന്തപുരം റിലേ.
2: കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
3: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
5: സോളർ പവർ കെ മാമലെ മേ ബഹുത് പീച്ചേ താ ലേക്കിൻ ആജ് സോളർ പവർ കെ മാമലെ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
6: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
5: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനെ വാലി പീഡിയോക്കോ സശക്ത കർനേക്കായി മഹാ അഭിയാൻ ആയി.
7: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
8: आकाशवाणी का तिरुवनंतपुरम केंद्र है. आइए आप सुनते हैं हिंदी पाठ. अध्यापिका है प्रमीला कुमारी PL. छात्राएं हैं कृष्णप्रिया और जनिता.
9: नमस्ते बच्चों.
10: नमस्ते टीचर.
9: अपना अपना परिचय दीजिए.
10: मेरा नाम कृष्ण प्रिया है. मैं 9वीं कक्षा की छात्रा हूँ. मेरे स्कूल का नाम GHS पेरम्बलूर है.
11: मेरा नाम जिंदा है. मैं 9वीं कक्षा की छात्रा हूँ. मेरा स्कूल का नाम GHS पेरम्बलूर है.
9: अच्छा, तो आज हम एक नए पाठ की ओर चलते हैं. पाठ का नाम है छटपट और नटखट. आपको कहानी अच्छी लगती है?
10: बहुत अच्छा.
9: बहुत अच्छा. कहानी सुनना अच्छा लगता है ना?
10: हाँ.
9: हाँ, तो ये भी एक छोटी सी कहानी है. दो भाइयों की कहानी है. किसकी कहानी है?
10: दो भाइयों की कहानी.
9: तो कहानी के लेखक हैं रमेश उपाध्याय. तो हम पाठ की ओर बढ़ने से पहले लेखक का परिचय देते हैं. तो जरा यहाँ पे ध्यान दीजिए बच्चों, लेखक का नाम जो है रमेश उपाध्याय जी हैं. इनका जन्म जो है March 1, 1945 में हुआ था. तो ये कब जन्मे थे?
10: March 1, 1945.
9: तो बच्चों, लेखक का नाम जो है रमेश उपाध्याय है. इनका जन्म जो है March 1, 1945 में हुआ था. तो बताइए कब हुआ था इनका जन्म?
10: March 1, 1945.
9: शाबाश. और इनकी जो मृत्यु हुई थी 26 अप्रैल 2021 में. ठीक है. तो रमेश उपाध्याय जी का जन्म जो है उत्तर प्रदेश में हुआ. वे कहानी, उपन्यास, नाटक, नुक्कड़ नाटक, आलोचना आदि विधाओं में सक्रिय रहे। दंड दीप, हरे फूल की खुशबू, शेष इतिहास आदि उनकी प्रमुख रचनाएं हैं। वे गणेश शंकर विद्यार्थी पुरस्कार से सम्मानित हैं। इनका जन्म कहाँ हुआ था?
11: उत्तर प्रदेश।
9: बिल्कुल ठीक। और इनकी दो रचनाओं का नाम बताया?
11: दंड दीप, हरे फूल की खुशबू।
9: अच्छा, और जनता आप बताइए इनको कौन सा पुरस्कार मिला था?
11: गणेश शंकर विद्यार्थी पुरस्कार।
9: बहुत अच्छे। तो पाठ की ओर बढ़ते हैं। तो आप लोगों के घर में कैसे है, भाई बहन है?
12: हाँ।
9: अच्छा, कृष्णप्रिया का छोटा भाई है ना?
12: हाँ।
9: और जनता का?
12: छोटा भाई।
9: छोटा भाई, तो दोनों में झगड़ा होता है?
12: हाँ।
9: कभी कभी। अच्छा, और कैसे खेलते भी हैं साथ में, प्यार भी करते हैं?
12: कभी कभी।
9: अच्छा, तो यहाँ पर हमारे पार्ट में भी दो भाइयों की कहानी है जिनका नाम है झटपट
12: और नटखट।
9: और नटखट। तो देखिए, पहला खंड जो है, एक तो झटपट एक तो नटखट, झटपट बड़ा था, नटखट छोटा, बड़ा केवल 2 साल बड़ा था, छोटा केवल 2 साल छोटा। दोनों स्कूल में पढ़ते थे, झटपट 5वीं में, नटखट 3री में। घर से दोनों भाई साथ साथ स्कूल जाते और साथ ही वापस घर आते। अच्छा, तो जनता जरा पढ़िए।
11: एक दा चटपट एक दा नटखट, चटपट बड़ा था नटखट छोटा, बड़ा केवल 2 साल बड़ा था, छोटा केवल 2 साल छोटा। दोनों स्कूल में पढ़ते थे, चटपट 5वीं में, नटखट 3री में। घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते।
9: अच्छा, तो बड़े भाई का नाम क्या था कृष्णप्रिया?
12: झटपट।
9: झटपट। और छोटे का नाम क्या था जनता?
12: नटखट।
9: नटखट। अच्छा, तो बड़ा कितने साल में बड़ा था?
12: 2 साल में।
9: 2 साल। और दोनों कैसे स्कूल जाते थे जनता बताओ?
12: पैदल।
9: घर से स्कूल तक पैदल जाते थे। बड़े दो लड़के थे, तो उसमें बड़ा लड़के का नाम जो है झटपट था और छोटे लड़के का नाम था नटखट। झटपट का अर्थ समझते हो? तेजी, तेजी से काम करने वाले, तेजी से करने को झटपट कहते हैं। और छोटा वाला बहुत नटखट था, उसका नाम भी नटखट है और वो नटखट भी था बहुत। नटखट क्या होता है? हाँ, शरारत करने वाले, है ना? तो छोटा वाला नटखट था और दोनों बच्चों के बीच का आयु का अंदर जो है 2 साल का था। बड़ा छोटे से 2 साल बड़ा था और छोटा बड़े से 2 साल छोटा था। बिल्कुल ठीक। और बड़ा कौन सी कक्षा में पढ़ता था?
12: 5वीं
9: कक्षा में पढ़ता था। और नटखट छोटा वाला जो है 3री कक्षा में पढ़ता था। दोनों जो है घर से स्कूल तक और स्कूल से घर तक साथ साथ जाते थे, पैदल जाते थे और साथ साथ जाते थे। പിന്നെ മനസ്സിലായത് കഥയിലെ
12: രണ്ട്
9: കുട്ടികൾ, ആൺകുട്ടികളുടെ കഥയാണ് അല്ലേ? അതിലെ മൂത്ത കുട്ടിയുടെ പേരാണ്
12: ഝട്ട്പട്ട്.
9: ഝട്ട്പട്ട് എന്ന പേരിന്റെ അർത്ഥം എന്തോന്നാണ്?
12: പെട്ടെന്ന്,
9: എടുപിടിന്ന് ചെയ്യുന്ന, അതെ, പെട്ടെന്ന് കാര്യം, അതാണ് ഝട്ട്പട്ട്. അതുപോലെ രണ്ടാമത്തെ ചെറിയ കുഞ്ഞിന്റെ പേരാണ് നട്ട്കട്ട്. അതിന്റെ അർത്ഥം എന്തോന്നാണ്? കുസൃതി. അപ്പൊ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു. മൂത്ത ആളെ ഏത് ക്ലാസ്സിലാ പഠിച്ചിരുന്നത്? പാഞ്ച്വി മീൻസ് 5ാം ക്ലാസ്സിലായിരുന്നു. ചെറിയ കുട്ടി ഏത് ക്ലാസ്സിലായിരുന്നു? 3ാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഇവരെങ്ങനെയാ സ്കൂൾ വരെ പോകുന്ന? രണ്ടുപേരും ഒരുമിച്ച്. സാത് സാത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഒരുമിച്ചാണ് പോകുന്നതും അതുപോലെ തിരിച്ച് വരുന്നത്. സാത് ഹി സ്കൂൾ ജാത്യത്തെ ഒരു സാത് ഹി വാപ്പസ് ആത്യത്തെ. മനസ്സിലായോ? തോ അഗ്ല ഖണ്ഡ് ദേഖിയേ. വേ ഏക് ഗാവ് മേ രഹതേ ഥേ, സ്കൂൾ ഉൻകേ ഗാവ് മേ നഹി, ദൂർ ദൂസ്രേ ഗാവ് മേ ഥാ. वहां तक पैदल जाना पड़ता था और पैदल ही वापस आना पड़ता था। जाते समय रास्ते में उन्हें कई चीजें मिलती थी, पोकर, बरगद, खेत, बाग, नाला और नदी। वापस आने पर भी रास्ते में उन्हें कई चीजें मिलती थी, नदी, नाला, बाग, खेत, बरगद और पोकर। कृष्णप्रिया जरा पढ़िए।
12: वे एक गांव में रहते थे, स्कूल उनके गांव में नहीं, दूर दूसरे गांव में था, वहां तक पैदल जाना पड़ता था और पैदल ही वापस आना पड़ता था। जाते समय रास्ते में उन्हें कई चीजें मिलती थी, पोकर, बरगद, खेत, बाग, नाला और नदी। वापस अपने परफी रास्ते में उन्हें कई चीजें मिलती थी, नदी, नाला, बाग, खेत, बरगद और पोकर।
9: ओके, बहुत अच्छा। बताइए क्या स्कूल उनके गांव में था?
12: नहीं।
9: तो कहाँ था स्कूल?
11: दूर दूसरे गांव में।
9: दूर दूसरे गांव में। वहाँ तक दोनों बच्चे कैसे जाते थे?
11: पैदल।
9: पैदल जाते थे। रास्ते में वो बहुत से चीजें देख के जाते थे। अच्छा देखिए जरा क्या क्या देख के जाते थे, हम पढ़ेंगे। देखिए वे एक गांव में रहते थे। दोनों बच्चे कहाँ रहते थे? एक गांव में रहते थे। गांव मतलब क्या होता है? छोटा सा विलेज है ना, विलेज को गांव कहते हैं। और वहां पर जो है क्या नहीं था? वहां पर
11: स्कूल
9: नहीं था। तो इनका स्कूल जो है एक दूसरे गांव में था। वहां तक ये बच्चे पैदल जाते थे और रास्ते में बहुत से चीजें थी, मतलब देखने के लिए बहुत से दृश्य थे। क्या क्या थे? पोकर था, बरगद था, खेत था, बाग था, नाला था और नदी। पोकर क्या होता है? पोकर छोटे पौंड को पोकर कहते हैं। और बरगद, बरगद का पेड़ तो आप जानते होंगे, बनियन ट्री है ना, उसको आलमारा, उसको बरगद कहते हैं। और खेत क्या होता है?
11: बायल।
9: हाँ बायल ने आना खेत अन्न पड़ा अल। पिने बाग, बाग मतलब
11: पूंदोटम।
9: हाँ पूंदोट अल्लेंगे एंतेंगिले फ्रूट्स इन्दे तोटम, तोटम अन्नान उद्देशम बाग। और नाला, नाला किसे कहते हैं?
11: ओडा।
9: हाँ सबाश, ओडयाण नाले एन्न परयुन्नु। पिन्ने काणुन्न एन्तोन्नायिरुन्नु? नदी अल्ले, नदी रिवर। वापस आने पर भी रास्ते में उन्हें कई चीजें मिलती थी। यही सारी चीजें जो हैं वापस आने पर भी उन्हें देखने को मिलती थी। जैसे इधर से वहां तक जाते वक्त पहले क्या देखते थे? पोकर देखते थे। तो वहां से इधर आते वक्त पहले वो क्या देखते हैं?
11: नदी,
9: नाला, बाग, खेत, बरगद, फिर पोकर। इस तरह से ये नजारे इनको देखने को मिलते थे। ഈ രണ്ട് കുട്ടികളും ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ആ ഗ്രാമത്തിൽ എന്തില്ലായിരുന്നു?
11: സ്കൂളില്ലായിരുന്നു.
9: അപ്പം സ്കൂൾ എവിടെയായിരുന്നു? മറ്റൊരു ഗ്രാമത്തിലായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഗ്രാമത്തിൽ നിന്ന് ആ ഗ്രാമം വരേക്ക് ഇവർ എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്?
11: നടന്ന്,
9: കാൽനടയായിട്ടാണ് രണ്ട് സഹോദരങ്ങളും പോയിക്കൊണ്ടിരുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കാഴ്ചകൾ കാണുന്നത്? അതുപോലെ തന്നെ ഇവർക്കും ഒത്തിരി കാഴ്ചകൾ കാണാൻ കിട്ടുമായിരുന്നു. എന്തൊക്കെയുണ്ടായിരുന്നു? പോക്കർ. പോക്കർ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ചെറിയ കുളത്തിനെയാണ് എന്തോ പറയുന്നത് പോക്കർ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അങ്ങനെ പോക്കർ, ചെറിയ കുളം കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബർഗദ്. ബർഗദ് എന്ന് വെച്ചാൽ എന്തുവാണ്? ആൽമരം. ആൽമരം കാണാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായിരുന്നത്? ഖേത്ത്. ഖേത്ത് എന്ന് വെച്ചാൽ എന്താണ്? വയൽ കാണാൻ കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ടോ ബാഗ്. ബാഗ് തോട്ടം അല്ലെ? തോട്ടം ഉണ്ടായിരുന്നു. മീൻസ് പൂന്തോട്ടം ആവാം, അല്ലെങ്കിൽ ഫലങ്ങളുടെ തോട്ടം ആവാം, അങ്ങനെ തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടായിരുന്നത്? നാല. നാല എന്താണ്? ഓട. ഓട ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നദി. അപ്പൊ ഇതെല്ലാം കണ്ട് കണ്ടാണ് ഇവരെവിടെ പോയിരുന്നത്? സ്കൂളിലേക്ക് പോയിരുന്നത്. തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴും ഇതേപോലെ എന്താണ്, ഇപ്പൊ ഇവിടുന്ന് അസെൻഡിങ് ഓർഡറിൽ പോകുമ്പോലെ തന്നെയാണ്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ എന്താണ്?
11: ആ
9: ഡിസെൻഡിങ് ഓർഡറിൽ. അത് കണ്ട് ഇങ്ങി വരുമായിരുന്നു. ഇങ്ങനായിരുന്നു അവർ എന്നും കണ്ടിരുന്ന കാഴ്ചകൾ. ഝട്ട്പട്ട് തേസ് തേസ് ചൽതാ ഥാ നട്ട്കട്ട് ധീരേ ധീരേ. ഝട്ട്പട്ട് ബർഗദ് തക് പോഞ്ചാ ഥാ തബ് തക് നട്ട്കട്ട് പോക്കർ തക് ഹി പോഞ്ചാ ഹോതാ. झटपट भाग तक पहुंच जाता तब तक नटकट खेत तक ही पहुंचा होता. झटपट नदी तक पहुंच जाता तब तक नटकट नाले तक ही पहुंचा होता. माँ की हिदायत थी कि झटपट को छोटे भाई का ध्यान रखना है, नटकट को अपने साथ ही रखना है. जनता पढ़िए.
11: झटपट तेज तेज जलता था नटकट धीरे धीरे. झटपट बरगद तक पहुंच जाता तब तक नटकट पोकर तक ही पहुंचा होता. झटपट बाग तक पहुंच जाता तब तक नटकट खेत तक ही पहुंचा होता. झटपट नदी तक पहुंच जाता तब तक नटकट नाले तक ही पहुंचा होता. माम की हिदायत थी कि झटपट को छोटे भाई का ध्यान रखना है, नटकट को अपने साथ ही रखना है.
9: तो देखिए बच्चों, झटपट जो है जैसे उनका नाम है वैसे ही तेज तेज चलता था और नटकट धीरे धीरे, बिल्कुल उसके ऑपोजिट. तेजी का विलोम शब्द क्या होता है?
11: धीरे.
9: धीरे हाँ, मीन्स दोनों में बहुत अंतर था. वो तेजी से चलता था तो नटकट छोटा वाला धीरे धीरे चलता था. झटपट बरगद तक पहुंचा होता तब नटकट कहाँ तक पहुंचता है? पोकर तक ही. जब झटपट जो है बरगद तक पहुंच जाता है तब छोटा वाला नटकट जो है कहां तक पहुंचता है, वो धीरे धीरे जाता है ना, वो कहां तक पहुंचता है, पोखर तक ही पहुंचा होता है। और जब झटपट बाग तक पहुंच जाता है तब नटकट कहां तक पहुंचता है, खेत तक ही पहुंचा होता है। और इसी तरह जब झटपट नदी तक पहुंच जाता है तब छोटा नटकट कहां तक पहुंचता है,
11: नाले
9: तक ही पहुंचा होता है। तो झटपट से माँ का एक हिदायत थी। हिदायत मतलब क्या होता है, इंस्ट्रक्शन, निर्देश। हाँ, क्या बताया था माँ ने उसे कि छोटे का ध्यान रखना। इसी वजह से बीच बीच में झटपट को क्या करना पड़ता है, रुकना पड़ता है अपनी छोटे भाई का ध्यान रखने के लिए। എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? ഝട്ട്പട്ട് വളരെ വേഗത്തിൽ പോകുന്ന ആളായിരുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിൽ വരെയും വീട്ടിൽ നിന്ന് സ്കൂൾ വരെയൊക്കെ പോകുമ്പോ പെട്ടെന്ന് വളരെ വേഗത്തിൽ പോകുന്ന ആളായിരുന്നു ഝട്ട്പട്ട്. പേര് പോലെ തന്നെ പെട്ടെന്ന് പോകും. എന്നാൽ നട്ട്കട്ട് ആണെങ്കിലോ നേരെ തിരിച്ചായിരുന്നു, പതിയെ നടക്കത്തുള്ളൂ, പതിയെ പോകത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ ഝട്ട്പട്ട് ബർഗത്തിന്റെ അവിടെ എത്തുമ്പോ നട്ട്കട്ട് എവിടെ എത്തത്തുള്ളൂ, ആ പോക്കറിന്റെ അവിടെ എത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഝട്ട്പട്ട് എവിടെ എത്തുമ്പോ ബാഗിന്റെ അവിടെ എത്തുമ്പോഴേക്കും നട്ട്കട്ട് എവിടെ എത്തത്തുള്ളൂ, ഖേത്തിന്റെ അവിടെയുള്ളൂ. ഖേത്തെന്ന് പറഞ്ഞ വയലിലെ എത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഝട്ട്പട്ട് നദി വരെ എത്തുമ്പോൾ നട്ട്കട്ട് എവിടെയാണ് എത്തുന്നത്, നാലയിലെ എത്തത്തുള്ളൂ. പക്ഷേ ഝട്ട്പട്ടിന്റെ അടുത്ത് അമ്മ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. എന്താണ് പറഞ്ഞിരുന്നത്? ചെറിയ അനിയനെ ശ്രദ്ധിച്ചോളണം, അവനെ കൂടെ ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വിട്ടങ്ങ് പോകാനും ഝട്ട്പട്ടിന് കഴിയില്ല. ഓക്കെ, തോ ബച്ചോ ആജ് കി കക്ഷ യഹാ സമാപ്ത് ഹോത്തി ഹേ, അച്ഛേ സേ പഠിക്കേ ആനാ, അഗ്ലി കക്ഷ മേ മൈ പ്രശ്ന പൂച്ചൂംഗി.
11: ധന്യവാദ് അധ്യാപിക ജീ.
9: അച്ഛാ ബച്ചോ, ധന്യവാദ്.
1: ഹിന്ദി പാഠം സമാപിച്ചു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 13:47. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
4: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
13: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റും 8 സെക്കൻഡും. റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥയാണ് ആസ്മ. ഈ രോഗത്തിന്റെ ചികിത്സയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ആസ്മ എങ്ങനെ നമ്മൾ കാണണം, അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ നമുക്ക് ആസ്മ എന്നുള്ള രോഗം വരാതിരിക്കാം, ഇതിനെപ്പറ്റിയൊക്കെയാണ്. അതിൽ എന്താണ് ആസ്മയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ആസ്മയെന്നുള്ള രോഗം കുട്ടികളുടെ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ശ്വാസനാളത്തിൽ നീര് ഉണ്ടാകുന്നു, അതായത് എഡീമ എന്ന് പറയും. ഈ നീരുണ്ടാകുന്നതിനോടൊപ്പം തന്നെ ശ്വാസനാളത്തിന് ചുറ്റുമുള്ള മസിൽസ്, സ്മൂത്ത് മസിൽസാണത്, ഈ മസിൽസ് ചുരുങ്ങുന്നു. അപ്പോൾ നീരുണ്ടാകുന്നു, മാത്രമല്ല ശ്വാസനാളം ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ ചുരുങ്ങുന്നത് കൊണ്ട് ശ്വാസനാളത്തിൻ്റെ വ്യാപ്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ശ്വാസനാളം നീരടിക്കുന്നു, ശ്വാസനാളം ചുരുങ്ങുന്നു, ഇതുകൊണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. അതായത് ശ്വാസം വിടാനുള്ള പ്രയാസമാണ് ആസ്മയിൽ ആദ്യം ഉണ്ടാകുന്നത്. ഇത് കാലക്രമേണ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ആയി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്വാസം വിടാനും ശ്വാസം എടുക്കാനും ഉള്ള ഒരു ബുദ്ധിമുട്ടായി ആസ്മ മാറുന്നുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും പല രീതിയിലാണ് ഈ ശ്വാസം മുട്ടൽ പുറത്ത് കാണുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം, 5 വയസ്സിന് താഴെ, 5 വയസ്സിന് മുകളിൽ, 12 വയസ്സിന് മുകളിൽ എന്നുള്ള രീതിയിൽ. ഇതിൽ 5 വയസ്സിന് താഴെ കൂടുതലായിട്ട് കുട്ടികളിൽ കാണുന്നത് അണുബാധയോടൊപ്പമുള്ള ആസ്മയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസനാളത്തിന് ഉണ്ടാകുന്ന ഒരു അണുബാധ വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളത്തിൽ നീര് വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളം ചുരുങ്ങുകയും ശ്വാസം മുട്ടലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇൻഫെക്ഷൻ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ശ്വാസം മുട്ടൽ വരുന്നത്. ഇതിനെക്കാട്ടിലും കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6 വയസ്സിന് ശേഷമാണെങ്കിലോ അത് പലപ്പോഴും അലർജൻസ് കൊണ്ടായിരിക്കും. അതായത് പൂമ്പൊടി, പൂമ്പാറ്റ, ഹൗസ് ഡസ്റ്റ്, ചിലപ്പം പാറ്റയുടെ തന്നെ പൊടി, അല്ലെങ്കിൽ പാറ്റ ഗുളിക, ചിലപ്പോൾ ശാമ്പ്രാണിത്തിരി കത്തിക്കുന്നത്, അല്ലെങ്കിൽ ചില പെർഫ്യൂംസ്, പെട്ടെന്നുണ്ടാകുന്ന സ്മോക്ക്, പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ശ്വാസനാളത്തിന് ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ശ്വാസം മുട്ടലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ശ്വാസം, ഈ 12 വയസ്സിന് ശേഷമുള്ള ശ്വാസം മുട്ടലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം 6 വയസ്സിന് ശേഷമുള്ളവരും 12 വയസ്സിന് ശേഷമുള്ളവരും തമ്മിൽ ഇല്ല. അവർക്കും ഇതേ അലർജിക് പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇനി ഇതിനെ ട്രീറ്റ്മെൻറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല മെത്തേഡിൽ കുഞ്ഞുങ്ങളുടെ ആസ്മ ട്രീറ്റ് ചെയ്യാം. 1, ഓറലായിട്ട് തന്നെ മരുന്ന് കഴിക്കുക. 2, ഇൻഹേലർ തെറാപ്പി എന്ന് പറയും, അതായത് സ്പ്രേ ഫോമിലുള്ള തെറാപ്പിയാണ് അതിനെ പറയുന്നത്. 3, നെബുലൈസേഷൻ ചെയ്യുന്നത്. ഈ 3 ചികിത്സയും നല്ലത് തന്നെയാണ്. പക്ഷേ ഉപയോഗിക്കുന്ന മരുന്ന് എല്ലാത്തിനും ഒരേ ടൈപ്പ് മരുന്ന് തന്നെ ഉപയോഗിച്ചാലും കൊടുക്കുന്ന മെത്തേഡിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നു, ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തെ പോലെ തന്നെ ചിന്തിക്കണം. ആമാശയത്തിൽ പോയിട്ട് ദഹിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് അല്ലെങ്കിൽ ഭക്ഷണം എത്തുന്നു. എന്ത് സംഭവിക്കുന്നു? നമുക്ക് വേണ്ടത് ശ്വാസനാളത്തിലെ പ്രോബ്ലമാണ്. അതായത് ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിലാണ്. അപ്പോൾ കുറച്ച് മരുന്ന് ശ്വാസനാളത്തിലെത്തും, അത്രയും മതിയാകും നമ്മുടെ ശ്വാസം മുട്ടൽ മാറാനായിട്ട്. പക്ഷേ അതിനോടൊപ്പം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ മരുന്ന് എത്തുന്നു. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഈ മരുന്നിൻ്റെ

ആവശ്യമില്ല. അതായത് കറക്റ്റ് ഡോസ് ശ്വാസനാളത്തിലെത്താൻ ഉപകരിക്കുന്ന മരുന്ന് കൊണ്ട് മറ്റു ശരീരഭാഗങ്ങളിൽ ആവശ്യമില്ലാത്തിടത്തെല്ലാം മരുന്നെത്തുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇതിന് എഫക്റ്റ് കിട്ടുന്നതിനോടൊപ്പം തന്നെ സൈഡ് എഫക്റ്റും വരുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമുക്ക് വേണ്ട ഒരേ ഒരു സ്ഥലം ശ്വാസനാളമാണ്. പക്ഷെ ശ്വാസകോശത്തിലും ശ്വാസനാളത്തിലുമാണ്. എന്നാൽ മറ്റു ശരീരഭാഗങ്ങളിൽ നമുക്കിത് ആവശ്യമില്ല, പക്ഷെ അവിടെയും ഈ മരുന്ന് ചെല്ലുന്നു. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഒരു മരുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അതാണ് ഇൻഹെയിലർ തെറാപ്പി. ഇൻഹെയിലർ തെറാപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടത് ലോക്കലിയാണ്, അതായത് ശ്വാസനാളത്തിലാണ് മരുന്ന്, അവിടെ മാത്രമേ ചെല്ലുന്നുള്ളൂ. അതുകൊണ്ട് ആ മരുന്നിൻ്റെ അളവ് വളരെ കുറച്ച് മതി. കാരണം എഫക്റ്റ് കൂടിയ രീതിയിലാണ് മരുന്ന് കിട്ടുന്നത്. കറക്റ്റ് സ്ഥലത്ത് ആവശ്യമുള്ള മിനിമം മരുന്നിൻ്റെ ആവശ്യമേ ഈ ഇൻഹെയിലർ തെറാപ്പിയിൽ അല്ലെങ്കിൽ സ്പ്രേ തെറാപ്പിയിൽ വരുന്നുള്ളൂ. എഫക്റ്റ് കൂടുതലുമായിരിക്കും, സൈഡ് എഫക്റ്റ് പ്രാക്ടിക്കലി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഓറൽ മെഡിക്കേഷനെക്കാട്ടിലും നല്ലത് ഇൻഹെയിലർ മെഡിക്കേഷനാണ്. ഇനി വേറൊരു കാര്യമാണ് നെബുലൈസേഷൻ. നെബുലൈസേഷൻ്റെ പ്രത്യേകത, നോർമലി നെബുലൈസേഷൻ കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല. കാരണം ചെറിയ ചുമ ഉണ്ട്, ചെറിയ രീതിയിൽ ശ്വാസമുട്ടൽ ഉണ്ടെങ്കിൽ ഇൻഹെയിലർ തെറാപ്പിയാണ് നല്ലത്. കാരണം അതിൻ്റെ ഡോസ് വളരെ കുറവാണ്. നേരെ മറിച്ച് നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അളവ് വളരെ കൂട്ടിയാണ് കൊടുക്കുന്നത്. കാരണം എഫക്റ്റ് ഒന്നിച്ച് കിട്ടേണ്ട അത്യാവശ്യവുമുണ്ട്. ഈ അളവ് കൂട്ടിക്കൊടുക്കുമ്പോൾ ശ്വാസനാളങ്ങൾ ഒന്നിച്ച് വികസിക്കുകയും ഓക്സിജന്റെ ആവശ്യം കൂടുതൽ വേണ്ടി വരികയും ചെയ്യുന്നു. എന്നാൽ അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് 21%. ആ 21% പോരാതെ വരുന്നതാണ് നെബുലൈസേഷൻ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ ഓക്സിജൻ കൂടെ വേണമെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നെബുലൈസേഷൻ തെറാപ്പി വീട്ടിൽ വെച്ച് കൊടുക്കുന്നത് ഒരിക്കലുമേ നല്ലതല്ല. നെബുലൈസേഷൻ കൊടുക്കുന്നത് എപ്പോഴും ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കണം. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അതാത് സമയങ്ങളിൽ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നെബുലൈസേഷൻ കൊടുക്കാവൂ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ വരിക അല്ലെങ്കിൽ ചുമ വരിക, ചുമയും ശ്വാസമുട്ടലിനെയും ഒന്നുപോലെയാണ് കാണേണ്ടത്. ശ്വാസനാളം ചുരുങ്ങുമ്പോൾ, ആദ്യം ചെറുതായിട്ട് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ചുമയെന്ന് പറയുന്നത്. അതൊരു കൂടുതലാകുമ്പോൾ അത് ശ്വാസം മുട്ടലായിട്ട് മാറുന്നുണ്ട്. ഇതിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, റിലീവർ തെറാപ്പി, അതായത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസമുട്ടൽ വരുന്നു ആ സമയത്ത് മാത്രമേ ചികിത്സിക്കാറുള്ളൂ. രണ്ടാമത് പ്രിവെൻറ്റീവ് തെറാപ്പി എന്ന് പറയും, അതായത് വരാതിരിക്കാൻ ചികിത്സിക്കുക. എവിടെയാണ് റിലീവർ തെറാപ്പി കൊടുക്കേണ്ടത്, എവിടെയാണ് പ്രിവെൻറ്റീവ് തെറാപ്പി കൊടുക്കേണ്ടതെന്ന് നോക്കാം. റിലീവർ തെറാപ്പി കൊടുക്കുന്നത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു, അതൊക്കെ എന്ത് കാരണം കൊണ്ടായിരിക്കട്ടെ, അലർജി കൊണ്ടായിക്കോട്ടെ, ഇൻഫെക്ഷൻ കൊണ്ടാകട്ടെ, ഏത് കാരണമായാലും അങ്ങനെ വന്ന് നമ്മൾ ചികിത്സിക്കുന്നു, ബുദ്ധിമുട്ട് മാറുന്നു, പിന്നെ ഒരു 3-5 മാസം ഒരു കുഴപ്പമില്ലാതെ ഒരു കുഞ്ഞിരിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ പ്രിവെൻറ്റീവ് തെറാപ്പിയുടെ ആവശ്യമില്ല, റിലീവർ തെറാപ്പി മാത്രം മതിയായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ റിലീവർ തെറാപ്പി എന്ന് പറയുന്നത്, അതായത് വരുന്നു ചികിത്സിക്കുന്നു മറക്കുന്നു, അത് ഒന്നേ ഓറൽ മെഡിക്കേഷൻ അല്ലെങ്കിൽ ഇൻഹെയിലർ മെഡിക്കേഷൻ. ഏറ്റവും നല്ല ചോയ്സ് റിലീവർ തെറാപ്പിക്ക് പോലും ഇൻഹെയിലർ മെഡിക്കേഷനാണ്, അല്ലാതെ ഓറൽ മെഡിക്കേഷൻ അല്ല. ഇനി രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രിവെൻറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. പ്രിവെൻറ്റീവ് തെറാപ്പി എന്ന് പറയുമ്പോൾ വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നു. ഉദാഹരണം, കുഞ്ഞിന് ചുമ വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, 1-2 ആഴ്ച മാറുന്നു, ചികിത്സിച്ച് കഴിഞ്ഞതിന് ശേഷം മാറുന്നു, 2-3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരുന്നു. അങ്ങനെ 1 മാസത്തിൽ തന്നെ 2-3 പ്രാവശ്യം വരികയും അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചികിത്സയാണ് പ്രിവെൻറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യണം. എന്തിനാണ് വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നത്? കുഞ്ഞിൻ്റെ ഫങ്ഷണൽ ലൈഫ് നോർമലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഫങ്ഷണൽ ലൈഫ് എന്നല്ലേ? അതായത് സ്കൂൾ മുടങ്ങരുത്, ഉറക്കം മുടങ്ങരുത്, കുഞ്ഞിന് പഠനം മുടങ്ങരുത്. മാത്രവുമല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്പോർട്സ് ആക്ടിവിറ്റികളിൽ എല്ലാത്തിലും പങ്കെടുക്കണം. ഇതിന് ഒരു തടസ്സമായിട്ട് കുഞ്ഞിൻ്റെ ശ്വാസം മുട്ടൽ മാറരുത്. ഇതാണ് നമ്മളുടെ പ്രിവെൻറ്റീവ് തെറാപ്പിയുടെ ഉദ്ദേശം. പ്രിവെൻറ്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്തിനാണ് പ്രിവെൻറ്റീവ് തെറാപ്പി കൊടുക്കുന്നത്? നോർമൽ ലൈഫ് കിട്ടാനാണ് പ്രിവെൻറ്റീവ് തെറാപ്പി കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സ്പോർട്സിലോട്ട് പോകണം കുഞ്ഞ്. പ്രിവെൻറ്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓറൽ മെഡിക്കേഷൻ ഒരു കാരണവശാലും നല്ലതല്ല. കാരണം അതിൻ്റെ എഫക്റ്റ് കുറവും സൈഡ് എഫക്റ്റ് വളരെ കൂടുതലുമാണ്. പ്രിവെൻറ്റീവ് തെറാപ്പി ഇൻഹെയിലർ മാത്രമേ കൊടുക്കാവൂ. കാരണം

0: ഡോസ് വളരെ കുറവുള്ളത് കൊണ്ടും അത് നിരന്തരം കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടും നമുക്ക് ഏറ്റവും കുറഞ്ഞ സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നിലോട്ട് തന്നെ കൊടുക്കണം. അങ്ങനെയുള്ള മരുന്നാണ് ഇൻഹെയിലർ തെറാപ്പി. പലർക്കും സംശയമുള്ള വേറൊരു കാര്യമാണ് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്നത് കൊണ്ട് ദോഷം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. ശരിക്കും ഇൻഹെയിലർ ആയിട്ട് സ്റ്റീറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രാക്ടിക്കലി സൈഡ് എഫക്റ്റുകൾ ഇല്ല. കാരണം ഇൻഹെയിലർ മെഡിക്കേഷനായിട്ട് സ്റ്റീറോയിഡ് കിട്ടുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ പോലും റെക്കമെൻഡ് ആണ്. എന്നാൽ ഓറൽ സ്റ്റീറോയിഡ്സ് രണ്ടാഴ്ചയിൽ കൂടുതൽ നമ്മൾ ഒരു നിശ്ചിത ഡോസിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുക്കുന്നത് നല്ലതല്ല എന്നാണ് റെക്കമെൻഡേഷൻ പറയുന്നത്. ഒരു മാസത്തെ ഗ്യാപ്പെങ്കിലും കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇൻഹെയിലർ ഫോമിൽ നമ്മൾ ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ, പ്രത്യേകിച്ച് സ്റ്റീറോയിഡ് വരെ കൊടുത്താൽ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിനൊരു നോർമൽ ലൈഫ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല കുഞ്ഞിന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നാലും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് ഇൻഹെയിലർ തെറാപ്പി ഒരു തടസ്സമല്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഓറൽ മെഡിക്കേഷനും ഇൻഹെയിലർ മെഡിക്കേഷനും തമ്മിൽ ഏറ്റവും നല്ലത് ഇൻഹെയിലർ മെഡിക്കേഷനാണ്. ഇനി പരിശോധനയെ പറ്റി പലർക്കും സംശയമുണ്ട്. ചിലർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമോ എക്സ്റേ എടുക്കണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമോ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ചരിത്രം, ഹിസ്റ്ററിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കുഞ്ഞിന് വരുന്ന ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ ഉണ്ട് എന്നൊരു പാരൻസ് പറഞ്ഞാൽ അതാണ് ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അത് വെച്ചിട്ടാണ് ഞങ്ങളെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി ഒരു കാര്യമുള്ളത്, ചിലർക്ക് എക്സ്റേ എടുക്കേണ്ടി വരും, അത് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ചിലർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. എന്നാൽ 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് സ്പൈറോമെട്രി എന്ന് പറയുന്നത്. ഈ സ്പൈറോമെട്രി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, ബേസ് ടെസ്റ്റാണ്. ഇതിന് ശേഷം സ്പൈറോമെട്രി കഴിഞ്ഞും ടെസ്റ്റുകളുണ്ട്, പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഏറ്റവും ബേസ് ടെസ്റ്റായിട്ട് സ്പൈറോമെട്രി ചെയ്യുന്നതും നല്ലതാണ്. എന്തായാലും ആസ്മ എന്നുള്ള രോഗം പേടിക്കേണ്ടതല്ല. ആസ്മ എന്നുള്ള രോഗത്തെ നമ്മൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെ പോലെ തന്നെ ആസ്മ ഉള്ള കുട്ടികൾക്ക് നോർമൽ ലൈഫ് കിട്ടും. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് തെറാപ്പി എന്ന് പറയുന്നത് ഇൻഹെയിലർ തെറാപ്പി എന്ന് എല്ലാവരും മനസ്സിലാക്കുക, അത് പാലിക്കുക. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
4: രാമു, നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആ ഉണ്ടപ്പക്കം വരുന്നുണ്ട്.
5: ചേട്ടാ, ഒരു ബർഗർ, ഒരു ചിക്കൻ റോള്, ഒരു എഗ് പഫ്സ്, പിന്നെ 2 ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ, വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പഫ്സും 4 ജാം റോളും പാഴ്സൽ കൂടെ എടുത്തു.
6: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
7: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
8: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
9: ആകാശവാണി 101.4 ദേവികുളം സ്പൈ

ഹൈറേഞ്ചിന്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?

ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 45 സെക്കൻഡും. നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മൗനം എന്ന നാടകത്തിൽ നിന്നുമുള്ളത്. വരികൾ ലിനി വിശ്വനാഥൻ, സംഗീതം സിദ്ധാർത്ഥ വിജയൻ, ആലാപനം MB ഷൺമുഖൻ.

എം കെ അർജുനന്റെ വരികൾക്ക് പട്ടണക്കാട് പുരുഷോത്തമന്റെ ആലാപനം. നാടകം കേളി.

നാടകഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റും 15 സെക്കൻഡും. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 സ്പോൺസേഡ് പ്രോഗ്രാം ഞാറ്റുവേല, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 മുതൽ കളി തീരും വരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഡൽഹി റിലേ.

ഇനി നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5 ഹിന്ദി പാഠം, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടക ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല.

6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 ചലച്ചിത്ര ഗാനം, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം.

7:35 സാഹിത്യവേള, 8:00 നേർമൊഴി, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താവിഭാഗം തയ്യാറാക്കിയ പരിപാടി, 10:05 ചലച്ചിത്രഗാനങ്ങൾ, 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാന പരിപാടി.

ഇന്ന് 6:40 മുതൽ കളി തീരും വരെ ICC വിമൻസ് T20 വേൾഡ് കപ്പ് ഡൽഹി റിലേ. അറിയിപ്പുകൾ സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
2: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
6: ഇപ്പോൾ സമയം 5:45 45:40. സ്പോൺസേഡ് പ്രോഗ്രാം ഞാറ്റുവേല.
7: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: ഞാറ്റുവേല.
7: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
8: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
7: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
6: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഗ്രാമങ്ങളുടെ ഉന്നമനമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ നാഴികക്കല്ല് എന്ന തിരിച്ചറിവിലൂടെ ഗ്രാമങ്ങളെയും ഗ്രാമവാസികളെയും സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികളാണ് സർക്കാർ നാളിതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കാർഷിക മേഖലയിൽ നിന്നും ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനായി ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കൂൺ ഗ്രാമം. കൂൺ കൃഷിയിലൂടെ മികച്ച സ്ഥിര വരുമാനം ലക്ഷ്യമിട്ട് നമ്മുടെ വനിതകളെ, അഭ്യസ്ത വിദ്യരെ, ചെറുപ്പക്കാരെയൊക്കെ കൂൺ കൃഷിയുടെയും അനുബന്ധ മേഖലയുടെയും സാധ്യതകളിലേക്ക് കൈപിടിച്ചുയർത്തി മികച്ച സംരംഭകരാക്കി മാറ്റുന്നതിനാണ് കൃഷിവകുപ്പ് കൂൺ ഗ്രാമം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. കൃഷിരീതികൾ, വിളവെടുപ്പ്, സംഭരണം തുടങ്ങി വിവിധ മേഖലകളിൽ പരിശീലനം നൽകി യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള ധനസഹായം നൽകി വിൽപ്പനയ്ക്കുള്ള വിവിധ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിച്ച് സർക്കാരിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇടം നൽകി അങ്ങനെ എല്ലാ തരത്തിലും ഒപ്പം നിന്നാണ് കൂൺ ഗ്രാമത്തിന്റെ ഭാഗമായ സംരംഭകരെ SHM ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രംഗത്തേക്ക് കടന്നു വന്നവർക്ക് പരാജയങ്ങളില്ല, വിജയക്കുതിപ്പുകൾ മാത്രം. കൂൺ കൃഷി മേഖലയിൽ നിന്നും 100,000+ രൂപ പ്രതിമാസം വരുമാനമുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമുക്ക് കൂൺ ഗ്രാമം പദ്ധതിയിലൂടെ നിരവധി സഹായങ്ങൾ ഘട്ടംഘട്ടമായി ലഭിച്ച ഒരു വീട്ടമ്മയായ സംരംഭകയെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ പുനലൂർ പേപ്പർ മില്ലിന് സമീപം വിളയിൽ വീട്ടിലെ ശ്രീമതി താജുന്നിസ ഇന്ന് 200,000 രൂപ പ്രതിമാസം സമ്പാദിക്കുന്ന സംരംഭകയാണ്. ഭർത്താവിനെ സഹായിക്കാൻ ചെറിയ രീതിയിൽ ആരംഭിച്ച കൂൺ കൃഷിയോടൊപ്പം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി മുൻനിര ഉൽപ്പന്നങ്ങൾക്കൊപ്പം ഇടം പിടിച്ചിരിക്കുകയാണ്. കാർഷിക പശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗമായ ശ്രീമതി താജുന്നീസ കടന്നു വന്ന വഴികൾ വിവരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
4: ഹസ്ബൻഡിനെ സഹായിക്കുക, കുടുംബം ആയിട്ട് മുന്നോട്ട് പോകാൻ പല ഇത് വേണമല്ലോ. അപ്പം എന്നാൽ കഴിയുന്ന സഹായം കൊണ്ട് തുടങ്ങാം എന്ന് കുട്ടികളൊക്കെ പഠിപ്പിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കൊരു കുടുംബത്തിന് വേണ്ടല്ലോ. അപ്പോൾ സഹായം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മാതാപിതാക്കൾ കർഷകരാണ്, അതിൽ നിന്നും ഞാൻ കണ്ടു വളർന്നതാണ്. അപ്പോൾ പ്രത്യേക ഒരു കൃഷി രീതി എന്ന് മനസ്സിലാക്കിയാണ് കൂൺ കൃഷിയിലോട്ട് വന്നത്. ആദ്യമേ ചെറിയ ചെറിയ രീതിയിലാണ് ചെയ്തു തുടങ്ങിയത്. എനിക്ക് ആദ്യമേ ഒരു 5 ബെഡാണ് ഞാൻ ആദ്യമേ തുടങ്ങി, ചെറിയൊരു ഭാഗത്ത് തുടങ്ങി. ആ 5 ബെഡിൽ നിന്നും കൃഷി ചെയ്തു. അപ്പോൾ കൂണ് വിരിയുന്നുണ്ടായിരുന്നു. അത് ഏത് രീതിയിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ അതൊരു പഴയ. പിന്നെ എനിക്ക് പേപ്പറിനകത്തൊക്കെ കണ്ട് വെള്ളയാണിയിൽ ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ട് അങ്ങനെ സഫീർ സാറിനെയാണ് വിളിച്ചത്. സാറ് എനിക്ക് പറഞ്ഞു തന്നു, അവിടെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നാലും ഞാൻ സാറ് ഒരുപാട് പറഞ്ഞു തന്നതിൻ്റെ പേരിലും പുനലൂർ തന്നെ പല സ്ഥലത്തും ചെറിയ രീതിയിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രാഗം അതിലെല്ലാം ഞാൻ പങ്കെടുത്തു. എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും 20 ബെഡുണ്ടാക്കി. ആ 20 ബെഡുണ്ടാക്കിയിരുന്ന സമയത്ത് നമ്മുടെ പുനലൂർ കൃഷിഭവനിലെ സുദർശൻ എന്ന് പറഞ്ഞ സാറായ അദ്ദേഹം ഇതറിഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ ട്രെയിനിങ്ങിനായിട്ട് നമ്മുടെ സദാനന്ദപുരത്ത് KVK വിട്ടു. അവിടുന്ന് കിട്ടിയ ട്രെയിനിങ്ങിലാണ് കണ്ടാമൻഷൻ മാറ്റുന്നത് എങ്ങനെ, എങ്ങനെ കണ്ടാമൻഷൻ ഉണ്ടാകുന്നു, ഇത് വലുതാക്കുന്നത് എങ്ങനെയെന്നൊക്കെ എനിക്ക് ട്രെയിനിങ് കിട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 100 ബെഡ് വരെ ചെയ്തു. ആ 100 ബെഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറച്ച് കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് സ്കൂളുകളിലെ ടീച്ചേഴ്സ്മാർക്കും അവർക്കൊക്കെ ചെറിയ രീതിയിൽ കൊടുത്തുകൊണ്ടിരുന്നു. കൂൺ തോനെയാകുമ്പോഴത്തേക്ക് വിപണനം തീരെ ഇല്ലാതായി. എന്നെ കൃഷി വകുപ്പ് നല്ലതുപോലെ സഹായിച്ചു. ഒരുപാട് സഹായം SHM എന്നുള്ളൊരു സ്കീമിലൂടെയാണ് എനിക്ക് ആദ്യമേ 11,000 രൂപ തന്നു. അതിൽ ഞാൻ 100 ബെഡ് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഷെഡ് ഉണ്ടാക്കി. ആ 11,250 രൂപയുടെ ഷെഡ് കിട്ടി. 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 22,000 രൂപയുടെ ഒരു സ്കീം തന്നു. അതിൽ ഞാൻ വീട്ടിൻ്റെ മുകളിൽ വീട് വെച്ച് തുടങ്ങിയതിന് ശേഷം മുകളിലൊരു റൂഫിങ് ചെയ്തിട്ട് അതിൻ്റെ കയ്യിൽ ചെറിയ ഷെഡ് ഒരു 300 ബെഡ് ഇടാവുന്ന ഷെഡ് ഉണ്ടാക്കി. ആ 300 ബെഡ് കൊണ്ട് ഞാൻ നിലനിർത്തുന്നതുകൊണ്ട് പോയി. അപ്പോഴെന്നെ ട്രെയിനിങ് ഭാഗമായിട്ട് പല സ്ഥലത്തും ട്രെയിനിങ് വീണ്ടും വീണ്ടും തന്നെ എനിക്ക് 21 ട്രെയിനിങ്ങോളം കൃഷി വകുപ്പിന് ട്രെയിനിങ്ങിന് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മഷ്റൂം തോനെ ഉൽപ്പാദിപ്പിച്ചപ്പം വിപണനം കുറഞ്ഞ സമയത്താണ് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിലിട്ട് പോയത്. 2024 ബാംഗ്ലൂർ സിറ്റി CRI ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടും വിപണന രീതിക്കും വിട്ടിരുന്നു. എന്നെ ഹിമാചൽ പ്രദേശിലെ DMR വിട്ടു. ഒരു 5 പൈസ എനിക്ക് ചിലവില്ല. ഫ്ലൈറ്റിലാണ് കൊണ്ടുപോയത്, തിരിച്ച് അതേപോലെ കൊണ്ടുവന്ന്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ട്രെയിനിങ് എന്ന് പറയാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ഒരു ട്രെയിനിങ്. ഇപ്പോൾ എനിക്ക് SHM സ്നേഹിതരായിട്ട് കൂൺ ഷെഡിന് 2,00,000 രൂപ അനുവദിച്ചു, കയ്യിൽ കിട്ടി. പാക്ക് ഹൗസിനുള്ള പൈസയും അനുവദിച്ചിട്ടുണ്ട്, അതും SHM സ്കീമിലാണ്. പിന്നെ SHM ഇതായിട്ടാണ് ഞാൻ കേരളാഗ്ര ബ്രാൻഡാക്കിയത്. ആ ബ്രാൻഡാക്കിയതിന് ശേഷം കേരളാഗ്ര ഷോപ്പുകളിലെല്ലാം എൻ്റെ പ്രൊഡക്റ്റ് പോകുന്നത്. ഇതെല്ലാം എനിക്ക് കൃഷി വകുപ്പ് തന്ന സഹായങ്ങളാണ്.
6: കൂൺ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുക എന്നത് മാത്രമല്ല ലക്ഷ്യം, മറിച്ച് കൂണിൽ നിന്നും വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളിലേക്കാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്.
4: ദിവസം ചിലപ്പോൾ 2-3 കിലോ സാധനം ഇടും. എൻ്റെ വലിയ ഷെഡാണ്, 2,000 ബെഡ് ഇടാവുന്ന ഷെഡാണ്. പക്ഷെ ഞാൻ 500 ബെഡ് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ദിവസം 10-5 അങ്ങനെ കുറച്ച് ബെഡ് ഇടുകയാണ് ചെയ്യുക. വൈക്കോല് കിട്ടാൻ ഇവിടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അറക്കപ്പൊടിയാണ് കിട്ടുക. അതിൽ ഞാൻ വീണ്ടും വീണ്ടും 10 ബെഡ് 5 ബെഡ് ഉണ്ടാക്കുന്നുണ്ട്. 500 ബെഡ് സ്ഥിരം എൻ്റെ കയ്യിൽ ഉണ്ട്. അത് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ള കർഷകർ എനിക്ക് കൂൺ കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള കൂണും കൂടെ ഞാൻ എടുത്തിട്ടാണ് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പ്രൊഡക്റ്റുകൾ ആക്കുന്നത്. ഞാൻ ആദ്യമേ തുടങ്ങിയത് ഹെൽത്ത് മിസ് ആണ്, മഷ്റൂം ഹെൽത്ത് മിസ് ആയിട്ടാണ് ഇറക്കിയത്. ന്യൂട്രീനിസ് എന്നാണ് എൻ്റെ പ്രൊഡക്റ്റുകൾക്കുള്ള നെയിം. എൻ്റെ പേര് ദാജിനിസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ നിസ്സും പിന്നെ ന്യൂട്രിഫാഗമാണല്ലോ, ന്യൂട്രി എൻ്റെ കമ്പനി നെയിം കൊടുത്തേക്കുന്നത് ഡയറ്റീഷ്യൻസ് എന്നാണ്. അപ്പോൾ ന്യൂട്രീനിസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് എൻ്റെ പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് ഹെൽത്ത് മിസ് ആണ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ മഷ്റൂമാണ് മെയിൻ, അത് കഴിഞ്ഞ് റാഗി, മുളപ്പിച്ച റാഗിയാണ്, പിന്നെ സീഡ് പൊട്ടറ്റോ ആണ്, പിന്നെ നാടൻ ഏത്തക്കാന്ന് വെച്ചാൽ നമ്മുടെ വിപണിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ഏത്തക്കയാണ് നമ്മൾ ഇതിനുപയോഗിക്കുന്നത്. അപ്പം ബെനിഫിറ്റായിട്ടുള്ള സാധനം കുട്ടികൾ 6 മാസം തൊട്ടുള്ള കുട്ടികൾ 90 വയസ്സായ ആൾക്കാർക്ക് വരെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റായിട്ടാണ്. ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാം, പിന്നെ സൂപ്പ് പൗഡർ ആയിട്ടുണ്ട്, പിന്നെ പായസം മിക്സ് ആയിട്ടുണ്ട്, പ്രോട്ടീൻ പൗഡർ ആയിട്ടുണ്ട്, കുക്കീസ് ആയിട്ടുണ്ട്. 3-4 ഐറ്റം കൂടെ എനിക്ക് ഉണ്ട്. ടെസ്റ്റിംഗ് കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് നമുക്കത് വിപണിയിൽ എത്തിക്കണം എന്നാണ് ആഗ്രഹം.
6: വിൽപ്പനയ്ക്ക് വിവിധ മേഖലകളെ ആശ്രയിക്കാറുണ്ട്, ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയും വിറ്റഴിക്കാറുണ്ട്.
4: കൂടുതലും നമുക്ക് കേരളാഗ്രോ ഷോപ്പുകളിൽ, പിന്നെ ഇത് ഗവൺമെൻറ് തന്നെ എനിക്ക് സ്റ്റാൾ തരാറുണ്ട്. അപ്പോൾ സ്റ്റാൾ തരുമ്പോഴത്തേ ആ സ്റ്റാളുകളിൽ സ്ഥിരം ഞാൻ വിപണനമുണ്ട്. പിന്നെ ചെറിയ ചെറിയ കടകളിൽ വിൽക്കാറുണ്ട്, പിന്നെ മീഷോയിൽ ഉണ്ട്, ആമസോണുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓരോ വീഡിയോകൾ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓർഡറുകൾ വരാറുണ്ട്, അവരെന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മേടിക്കാറുണ്ട്. ഹെൽത്ത് മിസ് 3 കിലോയിലാണ് തുടങ്ങിയത്, ഇപ്പം ഞാൻ 500 കിലോയോളം എത്തപ്പെട്ടിട്ടുണ്ട്.
6: ആരുടെ കീഴിലും ജോലി നോക്കാതെ ലക്ഷങ്ങൾ പ്രതിമാസം സമ്പാദിക്കാൻ കഴിയുന്നതിൽ ഏറെ അഭിമാനിക്കുന്നുണ്ട്.
4: കൂൺഗ്രാമം പദ്ധതി വന്നപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിലെന്നുള്ള രീതിയിൽ സഹായം ഇതായിട്ടുണ്ട്. ഗവൺമെൻറ് തന്ന ഏറ്റവും നല്ലൊരു മുഖ്യമായ കാര്യം ഇതായിരുന്നു. കൂൺഗ്രാമം പദ്ധതി വന്ന് എല്ലാവരിലേക്കും കൂണിനെ പറ്റി അറിവ് ആക്കപ്പെട്ടു. ഇപ്പോൾ കൂൺഗ്രാമം പദ്ധതിയിലൂടെ പല സഹായങ്ങളും കിട്ടി, കൂണിനെ പറ്റി കുറേ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി, കുറേ പേർക്ക് തൊഴിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂണിന് തന്നെ ചോദിച്ച് മേടിക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തി. കൂൺഗ്രാമം എന്നുള്ളത് മൊത്തം നമ്മൾ എല്ലാവരോടും അറിയപ്പെട്ടു. എന്നെ സംബന്ധിച്ച് കൂൺ ഒരുപാട് വരാനും എനിക്ക് പുതിയ പ്രൊഡക്റ്റുകളിലായിട്ട് മാറാനും വിപണനം നടത്താനും പറ്റും.
6: കുടുംബത്തെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചതാണെങ്കിലും തന്റെ സംരംഭത്തിലൂടെ കുറച്ച് കുടുംബങ്ങളെങ്കിലും ജീവിക്കുന്നുണ്ട് എന്നതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. വീട്ടമ്മമാർ മടിച്ചിരിക്കാതെ കടന്നു വരണമെന്നാണ് താജുനിസ പറയുന്നത്.
4: ഒരാള് ഡിഗ്രി തലം കഴിഞ്ഞു, ഒരാള് ഡിഗ്രിയിൽ ആയി, അങ്ങനെ 2 കുട്ടികളാണ് എനിക്ക്. അപ്പൊ അവരെയൊക്കെ പഠന കാര്യത്തിന് സഹായിക്കാൻ പറ്റുന്നുണ്ട്, ഹസ്ബൻഡിനെ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ട്. 10 ദിവസം എന്തെങ്കിലും ഒന്ന് പോവാൻ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു നിലയിലെത്തിയിട്ടുണ്ട്. ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ പോകാറുണ്ട് പല സ്ഥലത്തും. ഞാൻ കൃഷിഭവനിൽ കൂൺഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ പല സ്ഥലത്തും ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നമ്മൾ ഒരു സാധനം എന്ത് നിർമ്മിച്ചാലും അതിനകത്ത് ഒരു കള്ളത്തരങ്ങൾ കാണിക്കാതെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒരു വ്യത്യാസം വരുത്താതെ ഓരോരുത്തരും ഒരു സംരംഭം ചെയ്തു തന്നെ നമുക്ക് പുറം രാജ്യത്തു നിന്ന് വരുന്ന സാധനം നമുക്ക് തന്നെ ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോരുത്തർക്കും വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാന മാർഗ്ഗങ്ങളാക്കാൻ പറ്റും, കുടുംബത്തിനെ സഹായിക്കാൻ പറ്റും. ഉദാഹരണം ഞാൻ തന്നെ. അതേപോലെ എല്ലാവർക്കും ഒരു വരുമാന മാർഗ്ഗമാവും. ഫോൺ ചാർജ് ചെയ്യാൻ ഒരു 100 രൂപ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനെയോ മറ്റൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം വരും. അപ്പം അതൊരു നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത്. എല്ലാ വീട്ടമ്മമാരും കഴിവിൻ്റെ പരമാവധി സമയം പഴക്കാതെ കണ്ട് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളും ചെയ്തു. ഒരു പിക്കിൾസ് നിർമ്മാണമായാലും അതിനകത്ത് ഒരുപാട് വിഷവസ്തുക്കൾ ഉണ്ടാവരുത്. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മുടെ കുട്ടികൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ചെയ്ത് വിട്ടുകയാണെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കൂൺഗ്രാമം പദ്ധതിയിൽ പറഞ്ഞേക്കുന്നത് തന്നെ നമുക്ക് 100 ബെഡാണ്. അപ്പം അവർക്ക് ദിവസം 500 രൂപ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ കൂൺഗ്രാമം പദ്ധതിയിൽ ഈ 11,250, 22,250, 1,00,000 അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് പൈസ ആകുന്നില്ല എന്ന് തന്നെ പറയാം. അത് ഗവൺമെൻറ് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്, കൃഷി വകുപ്പിൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഈ ചെറിയ രീതിയിൽ നമുക്ക് ഷെഡ് വെക്കാനുള്ള പൈസ തരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വലുതായി പറ്റും, ബെഡ് ഉണ്ടാക്കുന്ന പൈസയേ ആവത്തുള്ളൂ. അതിപ്പോൾ എളുപ്പമാർഗ്ഗം പെല്ലറ്റിനകത്ത് വെള്ളം ഒഴിച്ച് കൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ച് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാർഗ്ഗവുമായി. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോൾ 100 ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസം നമുക്ക് 500 രൂപയുടെ വരുമാനം ഉണ്ടാവും. ഫുൾ സന്തോഷമാണ്, ഹാപ്പി.
6: കൂൺ ഗ്രാമത്തിലൂടെ സംരംഭകരാകണം, കൈ നിറയെ സമ്പാദിക്കണം. സഹായഹസ്തവുമായി കൃഷിവകുപ്പും SHM ഒപ്പമുള്ളപ്പോൾ പരാജയങ്ങളില്ല, വിജയപ്രതീക്ഷകൾ മാത്രം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല സമാപിച്ചു. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി.
4: പദ്ധതികൾ ജനനന്മയ്ക്ക്.
5: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
6: കയർ വ്യവസായത്തിന്റെ സുഗമമായ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ് കയർ ഉദ്യമി യോജന. തെങ്ങിന് വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലേത്. കയർ ഉത്പാദനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യവും ഉണ്ട്. പ്രതിദിനം ആവശ്യക്കാരും ഏറി വരുന്നു. ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് കേരളത്തിലെ കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു വായ്പാ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ കയർ ബോർഡിൻ്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്റ്റ് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം. യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക്ഷെഡിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഷീനറികളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെൻറ്റ്. കയർ ഉദ്യമി യോജന പ്രകാരം കയർ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു. പദ്ധതിക്ക് കീഴിൽ സബ്സിഡിക്ക് അർഹതയുള്ള പരമാവധി പദ്ധതി ചെലവ് 10 ലക്ഷം രൂപയും സബ്സിഡി തുക പദ്ധതി ചെലവിൻ്റെ 25% തുല്യവുമാണ്. സബ്സിഡിക്ക് പുറമേ പദ്ധതി ചെലവിൻ്റെ 25% ഒറ്റത്തവണ പ്രവർത്തന മൂലധനവും പരമാവധി 10 ലക്ഷം രൂപ വരെയും പദ്ധതിയിലൂടെ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കയർ മാർക്ക് സ്കീം ഓഫീസ്, കയർ ബോർഡ്, അബാബിൽ കോംപ്ലക്സ് 1-ാം നില, SBT മുഖ്യ ബ്രാഞ്ചിന് സമീപം, CCSB റോഡ്, ആലപ്പുഴ 688-0011 എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം.
4: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിലേക്കായി ശ്രോതാക്കൾ വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: രോഗം സ്ഥിരീകരിച്ചത്. കുട്ടികളുടെ വീട്ടിൽ ആരോഗ്യവകുപ്പ് സന്ദർശനം നടത്തി. കുട്ടികളുടെ വീട്ടിലെ കിണറുകളിൽ നിന്ന് വാട്ടർ സാമ്പിൾ ശേഖരിച്ചു. പ്രദേശത്ത് ഫീവർ സർവേയും നടത്തി. അവലോകന യോഗത്തിൽ മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ, വൈസ് പ്രസിഡന്റ് ജയപ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് കർശന പരിശോധന ആരംഭിച്ചു. മാനദണ്ഡം പാലിക്കാത്ത 108 കടകൾക്ക് നോട്ടീസ് നൽകി. പാനൂർ മേഖലയിൽ ഒരു കട അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഷിഗെല്ല ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ജലജന്യ രോഗം റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി 94 സ്ക്വാഡുകൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ ജില്ലാതല ഉദ്ഘാടനം ഫോണിൽ നിന്ന് സ്വന്തം വിവരങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് നിർവഹിച്ചു. ജൂൺ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകാനുള്ള സമയം. രാജ്യത്തിന്റെ സുപ്രധാന പദ്ധതികളും പരിപാടികളും നടപ്പാക്കുന്നത് സെൻസസ് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണെന്നും സെൻസസ് ഗൗരവമായി കണ്ട് എല്ലാവരും ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ടാബിൽ നിന്നോ വെബ്സൈറ്റിൽ പ്രവേശിച്ച് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. മൊബൈൽ നമ്പർ, കുടുംബനാഥന്റെയോ കുടുംബനാഥയുടെയോ പേര് എന്നിവ നൽകി മുന്നോട്ട് പോകാൻ സാധിക്കും. 34 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സബ്മിറ്റ് ചെയ്താൽ 11 അക്കങ്ങളുള്ള HL തുടങ്ങുന്ന SIID നമ്പർ ഫോണിൽ മെസ്സേജായി ലഭിക്കും. ഈ നമ്പർ പിന്നീട് ജൂലൈ 1 മുതൽ 30 വരെയുള്ള കാലയളവിൽ സെൻസസിനായി വീട് സന്ദർശിക്കുന്ന എന്യൂമറേറ്റർമാർക്ക് നൽകണം. എന്യൂമറേറ്റർ പരിശോധിച്ച വിവരമാണ് അന്തിമമായി സെൻസസ് ഡാറ്റാബേസിലേക്ക് പോവുക. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രദാനം ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ KSRTC ഡിപ്പോയിൽ TO മോഹൻ MLA നിർവഹിച്ചു. സാധാരണക്കാരായ സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതിയെന്ന് MLA പറഞ്ഞു. എല്ലാ വാർഡുകളിലും വയോജനങ്ങൾക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിന് സായംപ്രഭ പദ്ധതി വ്യാപിപ്പിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ ആസൂത്രണം ചെയ്തു വരികയാണെന്ന് മേയർ അഡ്വക്കേറ്റ് PE ഇന്ദിര പറഞ്ഞു. ലോക വയോജന അതിക്രമ ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ SN കോളേജിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു പരിപാടി. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകളുടെ ജില്ലാതല വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 2.5 ലക്ഷം തൈകൾ തയ്യാറാക്കിയിട്ടുള്ളത്. 52 ഗ്രാമപഞ്ചായത്തുകളിലെ 260 വനിതാ ഗ്രൂപ്പുകളെയാണ് ഈ വർഷം പൂക്കൃഷിക്കായി തിരഞ്ഞെടുത്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA യുടെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB യുടെ ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണം. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ പ്രാദേശിക തലത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 പദ്ധതികൾ അടുത്ത മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് യോഗത്തിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഈ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. 125 MW ആണ് രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനായി ഈ പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു 15 മിനിറ്റും 5 സെക്കൻഡും. കാവ്യാഞ്ജലി. ഇന്നത്തെ കാവ്യാഞ്ജലിയിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സിംഹപൂജ എന്ന കവിത. ആലാപനം മുഖത്തല ഗോപകുമാർ.

0: Graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
1: Agashavani. Namaskaram. Pradeshika Vartagal, Vaikinada Gopakumar. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുനേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിനു ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM ശ്രീയിൽ നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാവിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSK ഫണ്ട് കിട്ടുന്നതിനുവേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നും PM ശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും PM ശ്രീ കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്കുവഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
2: The RPO fulfills that very important role in providing the much needed passport and travel documents to our migrant people. And for our society, for people here, passport is not just a document. It is the gateway to a better life, to opportunities, even for our students for higher studies.
1: PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരമുള്ള 2,400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19-ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ.

0: നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. ജൂൺ 30 വരെ വൈകുന്നേരം 6നും 12നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: പസഫിക് സമുദ്രത്തിൽ എല്ലിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4100 MW ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 MW വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ മാസം 30 വരെ വൈകുന്നേരം 6നും രാത്രി 12നും ഇടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KCB അറിയിച്ചു.
0: സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: പഴയരിക്കണ്ടം സ്വദേശികളായ 9, 4 വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർ നടപടികൾ വിലയിരുത്തി.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശ പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: അല്പസമയത്തിനുള്ളിൽ ICC വിമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലീഡ്സ് ഹെഡിംഗ്ലിൽ വെച്ച് ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ. അനന്തപുരി FM പരിപാടികളും കേൾക്കാം.
4: നന്ദിനി ശർമ്മ കി ബാത് കേ തോ നന്ദിനി ഇക് बहुत अच्छा चांस मिला है उनको खेलने का, और रेड्डी की जगह पे उनकी, अगर उनकी लास्ट मैच की अगर फील्डिंग की बात करें और बॉलिंग की बात करें, तो वो उतनी खास रही नहीं एज़ कम्पेयर टू आप इंडियन टीम को रिप्रेजेंट कर रहे हैं। एंड नंदिनी उस जगह को, उस स्थान को बखूबी निभाएंगी, और आज जिस तरह की पिच है तो देखा जाता है कि स्किट भी होता है इस पिच पे, तो

0: സ്ഥിരവും ആയ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ ശ്രം എന്ന ആശയത്തിലൂന്നിയ ഇന്ത്യയുടെ വളർച്ചാ യാത്ര പ്രധാനമന്ത്രി വിശദീകരിച്ചു. ശ്രീ മോദി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ജർമ്മൻ ചാൻസലർ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എന്നിവരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. ആഗോള സ്ഥിരത, സുരക്ഷ, സഹകരണം, സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക് G7 ഉച്ചകോടി അംഗീകാരം നൽകി. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ ഒപ്പുവെക്കുന്നതിനെ G7 നേതാക്കൾ സ്വാഗതം ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ സമുദ്രപാതയുടെ പ്രാധാന്യവും അവർ എടുത്തുപറഞ്ഞു. മയക്കുമരുന്ന് കടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് രാജ്യം നൽകുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ 12 വർഷത്തിൽ ദേശീയ സുരക്ഷാ ഘടനയിൽ ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മരുഭൂവൽക്കരണം തടയുന്നതിനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി 2030 രാജ്യത്ത് 26 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. നിലവിൽ 21.76 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കപ്പെട്ടതായും ലോക മരുഭൂവൽക്കരണ വരൾച്ചാ വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ഫോറസ്റ്റ് റെസ്റ്റോറേഷൻ കാം തോ ഹെ ഇത്ന ആബാദി ഇസ്ലേ രഹ പാതി ഹെ ക്യൂക്കി ഹമാരി പാസ് ഉർവർ ക്ഷമതാഓ കി ജമീൻ ഓർ ഡിഫറന്റ് ക്ലൈമറ്റിക് സോൺ ഹെ ഇത്നെ കിസി ദേശ് കെ പാസ് നീ ഓർ ഇസ്ലേ ജോ റെസ്റ്റോറേഷൻ കാം ജോ ഹമെ കർനാ ഹെ തോ മുജേ ലഗ്താ ഹെ കി സബി കെ സാത്ത് മിൽകർ ഹമെ അപ്നെ അലഗ് അലഗ് ജോ ക്ലൈമറ്റിക് സോൺ ഹെ ഉസ്കെ ഹിസാബ് സേ ഭി കർനാ ചാഹിയേ.
0: ലോകത്തിലെ ഏറ്റവും വലിയ 6-ാമത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായും വരും വർഷങ്ങളിൽ 2-ാമത്തെ വലിയ ഇലക്ട്രോണിക്സ് കയറ്റുമതി രാജ്യമായി മാറുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പൂനെയിൽ പറഞ്ഞു. PM വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതിനോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. ഇൻഡോറിൽ ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീമതി മുർമു ഓംകാരേശ്വർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. മറ്റന്നാൾ അന്താരാഷ്ട്ര അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഈ മാസം 21 ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗാദിന പരിപാടിയിലും രാഷ്ട്രപതി സംബന്ധിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യപരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് പേപ്പാറ, അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഡാമുകളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. രാജ്യത്തുടനീളം വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച അനുമതി KCB നൽകി. ഈ മാസം 30 വൈകുന്നേരം 6 മണിക്കും രാത്രി 12 പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമെന്ന് KCB അറിയിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ

0: കൊച്ചി സന്ദർശിച്ചു. കൊച്ചിയിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി അടിസ്ഥാന സൌകര്യങ്ങളും സേവന വിതരണ സംവിധാനങ്ങളും അവലോകനം ചെയ്തു. പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും പ്രവാസികൾക്ക് കൃത്യമായി നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
1: Kerala has one of the highest numbers of people going out to work, and for our society, for our people here, passport is not just a document. It is the gateway to a better life, to opportunities, whether it is business, whether it is work, or even for our students for higher studies. So in that sense, the RPO fulfills a very crucial role.
0: നാളെ ലക്ഷദ്വീപിൽ എത്തുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തിലും അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിലും പങ്കെടുക്കും. കേരളത്തിൽ ഷിഗല്ല നിപ്പോ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ് പോരാട്ടം. ടോസ് നേടിയ നെതർലൻഡ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. MT സെറ്റബെല്ലോ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട രണ്ട് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. ആദിത്യ ശർമ്മ, ശിവാനന്ദ് ചൌരസ്യ എന്നിവരുടെ ഭൌതിക ശരീരങ്ങളാണ് രാജ്യത്തെത്തിച്ചതെന്നും മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും എംബസി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കി. എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ നടത്തി സെൻസസിന്റെ ഭാഗമാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മണിപ്പൂരിൽ സുരക്ഷാസേന ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 3 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു. 26 അനധികൃത ബങ്കറുകളും നശിപ്പിച്ചു. നിരോധിത സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെയും അതിന്റെ രാഷ്ട്രീയ വിഭാഗമായ റെവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ടിന്റെയും പ്രവർത്തകരാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലീഡ്സ് ഹെഡിംഗ്ലിയിൽ വെച്ച് ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം തുടർന്ന് കേൾക്കാം. ഡൽഹിയിലെ
3: We're just talking about 5.1 overs. India's joint fastest team 15 women's T20 cricket, and they also got there in as many overs against Bangladesh in Perth in 2010. Next ball is nicely tossed and driven wide of covers. Glorious looking stroke from Mandana, just a single. Whenever she plays that shot, I think, you know, it reminds me of someone like David Gaur, so elegant left hander and quite extraordinary player, Smriti Mandana. So the spinners in action, they run through the overs quickly, compensating for what that one over that came. Next ball is down the leg side, trying to sweep. She misses Shefali, and wide call with the umpire. And we're just getting a bit contagious of seeing so many wides now.
4: इतनी गेंदबाजी में अब तक के देख रहा है नीदरलैंड्स के गेंदबाजों में वो नियंत्रण नहीं मिल पा रहा है जिसकी उम्मीद वो कर रहे हैं.
3: Yeah, you're right. Actually, they probably will learn quickly. Lange Bell's full toss, she just misses it, and she drags the ball down towards

0: സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. സിഎംആറിൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്നും മടങ്ങി. രാവിലെ 10:30 വീണ ചോദ്യം ചെയ്യലിനായി എത്തിയത്. സെൻസസ് 2027 ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കി. എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ നടത്തി സെൻസസിന്റെ ഭാഗമാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. 31st ദേശീയ വായന മഹോത്സവത്തിനും ഒരു മാസം നീണ്ടുനിൽക്കുന്ന വായന മാസാഘോഷങ്ങൾക്കും മറ്റന്നാൾ തുടക്കം. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. നിയമസഭാ നടപടിക്രമങ്ങൾ ആഴത്തിൽ പഠിച്ച് പൊതുപ്രശ്നങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ സാമാജികർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ 16th കേരള നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച 1000 ഹോംഗാർഡുമാരായി നിയമിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 8:40 കഴിഞ്ഞ് 40:14. ചലച്ചിത്ര ഗാനം കേൾക്കാം. മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിൽ സുജാത ആലപിച്ചത്. വരികൾ സുരേഷ് രാമന്തളി, സംഗീതം ബോംബെ രവി.

0: ഐസിസി വിമൻസ് ടി20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലീഡ്സ് ഹെഡിംഗ്സിൽ വെച്ച് ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടന്ന മത്സരത്തിന്റെ തത്സമയ വിവരണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 54 മിനിറ്റും 18 സെക്കൻഡും. ചലച്ചിത്ര ഗാനം കേൾക്കാം. കണ്ണൂർ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര ആലപിച്ചത്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.